നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
2: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിൻ്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം വല്ലതും വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ കുട്ടിയെ. നമ്മുടെ അപ്പനമ്മമാരെ നമ്മൾ എങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റായി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാല് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മള് പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

ലളിതമധുരമയഗാനം പോലും കരളിലമൃതമഴ ആരോ പാടും ലളിതമധുരമയഗാനം പോലും കരളിലമൃതമഴ ചൊരിയുമളവിലിളമിഴി

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒരിക്കൽ കൂടി, 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ചെയ്യാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

എറണാകുളം ഡയറീസ് എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം. കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM ന്റെ എറണാകുളം ഡയറീസ്.

ഞാൻ കാഞ്ചന. ഞാൻ കൊല്ലം ജില്ലയിൽ ഇപ്പോൾ താമസിക്കുന്നത് ചാത്തന്നൂർ. പക്ഷേ ഞാൻ ജനിച്ചു വളർന്നതൊക്കെ കൊല്ലം ജില്ലയിൽ തന്നെ ചിറക്കര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഒരു കൊച്ചു ഗ്രാമം, നല്ല സുന്ദരിയായ ഒരു ഗ്രാമം. അവിടെ അവിടെ എൻ്റെ അച്ഛൻ്റെ വീടാണ്. ആ വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ ജനിച്ചപ്പോൾ തൊട്ട് അച്ഛനാണ് കുറേ പാട്ടൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുകയും പാടി കേൾപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഉറങ്ങാനായിട്ട് അച്ഛൻ പാട്ട് പാടി തരുമായിരുന്നു. പിന്നെ സന്ധ്യാസമയത്ത് തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഇരുന്ന് നാമം ചൊല്ലണം എന്നൊരു സ്ട്രിക്റ്റായിട്ട് അച്ഛൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം ഞങ്ങൾ ചെയ്യും. ഞാൻ, എനിക്ക് മൂത്ത ഒരു ചേച്ചിയുണ്ട്, രണ്ട് ബ്രദേഴ്സുണ്ട്, ഞങ്ങൾ നാലുപേരും കൂടി. അച്ഛൻ അതിന് ഒരു ഗഞ്ചിറ എന്ന് പറയുന്ന സാധനം, ഒരു ജാലർ, അതെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നാമം ചൊല്ലുന്നെന്ന് പറയുമ്പോൾ ഗണപതിയെപ്പറ്റിയും ഒക്കെ. ക്ഷിപ്രപ്രസാദി ഭഗവാൻ ഗണനായകോ മേ വിഘ്നങ്ങൾ തീർത്ത് വിളയാടുക സർവകാലം, സർവത്രകാരണി സരസ്വതീദേവി വന്നൻ നാവിൽ കളിക്ക കുമുദേഷു നിലാവു പോലെ, വെള്ളപ്പളുങ്ക് നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി, വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കൻ ഉള്ളത്തിൽ വന്ന് വിളയാടുക സരസ്വതീ നീ എന്ന് പറഞ്ഞ് തന്നെ പാടണം. അത് കഴിഞ്ഞ് പുസ്തകം എടുത്തു വെച്ച് പഠിക്കണം. അതായിരുന്നു അച്ഛൻ്റെ രീതി. അപ്പം ഞങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് വന്നു. പിന്നെ ഈ നാമം ചൊല്ലുന്ന സമയത്ത് അച്ഛൻ ഇതെല്ലാം കൊട്ടും പാട്ടും എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോൾ അച്ഛൻ്റെ ഒരു പാട്ട് കേട്ടിട്ടേ ഞാൻ ഉറങ്ങാറുള്ളൂ. അച്ഛൻ പാടിത്തരുന്നത്,

ഇത് കേട്ടേ ഞാൻ ഉറങ്ങുള്ളൂ. അങ്ങനെ ചെറിയ പ്രായം തൊട്ട് പാട്ടിനോട് വലിയ ഇഷ്ടമായിരുന്നു. മൂത്ത സഹോദരങ്ങളും എല്ലാം നന്നായിട്ട് പാടുമായിരുന്നു. പിന്നെ അന്ന് പക്ഷെ പാട്ട് കേൾക്കാനുള്ള മാധ്യമങ്ങളൊന്നുമില്ല. ആകെ അടുത്തുള്ള തിയേറ്ററിൽ എപ്പോഴെങ്കിലും ഒരു പാട്ട് റെക്കോർഡ് വയ്ക്കുമ്പോഴാണ് കേൾക്കുന്നത്. അത് കേൾക്കാൻ വേണ്ടി സിനിമ കാണാൻ പോകുമായിരുന്നു. സിനിമ കണ്ട് കഴിയുമ്പോൾ അവിടെ ഒരു പാട്ട് പുസ്തകം വയ്ക്കും. ആ പുസ്തകവും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിരുന്ന് കാണാതെ പഠിക്കുക. അതായിരുന്നു ആദ്യമൊക്കെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ ഏറ്റവും മൂത്ത ബ്രദർ നന്നായിട്ട് പാടും. ഗോകുലദാസ് എന്നാണ് പേര്. ഞങ്ങളെല്ലാം പേര് വ്യത്യസ്തമാണ് കേട്ടോ. മൂത്തത് ഏറ്റവും മൂത്ത ബ്രദർ ഗോകുലദാസ്, ചേച്ചി വൈജയന്തി, അതിനിളയ ബ്രദർ മണിവർണ്ണൻ, അതിനിളയതാണ് ഞാൻ കാഞ്ചന. അപ്പോൾ ഈ ഗോകുലദാസ് നന്നായിട്ട് പാടുമായിരുന്നു. പുള്ളി 10-ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിച്ച് പാസ്സായി. അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താണ് വേണ്ടതെന്ന്. അതായത് കുടുംബത്തിലെ ആദ്യത്തെ 10-ാം ക്ലാസ്സുകാരൻ അതിൻ്റെ ഒരു ഗമയിൽ പറഞ്ഞു എനിക്കൊരു റേഡിയോ മതിയെന്ന് പറഞ്ഞു പാട്ട് കേൾക്കാൻ. അങ്ങനെ അച്ഛൻ പിറ്റേന്ന് തന്നെ കൊല്ലത്ത് പോയിട്ട് ബുഷ് എന്ന് പറഞ്ഞ ഒരു റേഡിയോ അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ അന്നോട്ട് റേഡിയോയിലായി പാട്ട് കേൾപ്പ്. അതെന്ന് പറഞ്ഞാൽ ഏത് പാട്ട് കേട്ടാലും എഴുതും. ഞങ്ങൾ 4 പേരും കൂടെ ഇരുന്ന് 4 ഓരോ വരി ഓരോരുത്തരെഴുതും. അപ്പോൾ പാട്ട് ഫുള്ളായിട്ട് കിട്ടും. എന്നിട്ട് വീണ്ടും എവിടെ കേട്ടാലും അതിങ്ങനെ പാടി പഠിക്കും. അതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ശീലങ്ങൾ. പിന്നെ അന്ന് ഈ ഞങ്ങളുടെ റേഡിയോ വാങ്ങിക്കുന്നതിന് മുന്നേ അയൽപക്കം എന്ന് പറഞ്ഞ ഒരു വീട്ടിൽ ഒരു സിംഗപ്പൂർ മാമനാണുള്ളത്. പുള്ളി സിംഗപ്പൂരിൽ നിന്നൊരു റേഡിയോ അന്ന് കൊണ്ടുവന്നു.

അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ചെറിയ പ്രായമായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ പോവും പാട്ട് കേൾക്കാനും. ആഴ്ചയിൽ ഒരു ദിവസം ശബ്ദരേഖയുണ്ട് സിനിമയുടെ, അത് കേൾക്കാനുമായിട്ട് പോവും. അപ്പോൾ അതൊക്കെ നല്ല അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ പച്ച പിടിച്ച്. കാരണം ഒന്നാമത്തെ കാര്യം, ആ കൊച്ചു ഗ്രാമം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അവിടുന്ന് പിന്നെ കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങ അമ്മയുടെ സ്ഥലത്തോട്ട് മാറിപ്പോന്നു. എങ്കിലും ഇപ്പോഴും ഞങ്ങളെല്ലാം അവിടെ ഇടയ്ക്കിടെ പോകാറുണ്ട്, ആളുകളെയൊക്കെ കാണാറുണ്ട്. പിന്നെ അന്നൊക്കെ കേൾക്കുന്ന വേറൊരു പാട്ടാണ്.

അത്തക്കൂടൊക്കെ ഇങ്ങനെ തട്ടിപ്പാടുന്നതൊക്കെ മനസ്സിലിങ്ങനെ ഒരിക്കലും മറക്കത്തില്ല. കൂടുതൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഞങ്ങളുടെയൊക്കെ എൻ്റെ പ്രായത്തിൽ. ഞാനെന്ന് പറയുമ്പോൾ എൻ്റെ പ്രായം എന്ന് പറയുമ്പോൾ ഞാനൊരു 59 മോഡലാണേ. അപ്പോൾ ഒരു ഇപ്പോൾ ഒരു 60+ ആയി കഴിഞ്ഞു. അതുകൊണ്ട് പാട്ടൊന്നും വലിയ, എന്നാലും എല്ലാവരും ശ്രമിക്കണം, വലിയ പാട്ടുകാരിയൊന്നും അല്ല. പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, അതായത് നഗരമേ നന്ദി എന്ന് പറഞ്ഞൊരു സിനിമയിൽ എസ് ജാനകി പാടി, ഭാസ്കരൻ മാഷ് രാഘവൻ അവരുടെ ഒക്കെ ഒരു ഗ്രൂപ്പിലുള്ള ഒരു പാട്ടെന്ന് പറഞ്ഞു. മഞ്ഞ

റേഡിയോയുടെ സമയം കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത് ടേപ്പ് റെക്കോർഡറായി. അതാകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി എനിക്ക് പിന്നെ പാട്ട് കേൾക്കാൻ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനും ഒക്കെയുള്ള ഒരവസരമായി. അങ്ങനെ ഒരു ടേപ്പ് റെക്കോർഡർ കിട്ടി. പിന്നെ അതിന് കാസറ്റൊക്കെ വാങ്ങിച്ചിട്ട് ഇഷ്ടം പോലെ പാട്ടുകൾ കേൾക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഞാൻ ഏകദേശം പ്രീ ഡിഗ്രി ഒക്കെ ആയി. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, അതായത് കൊല്ലം ജില്ലയിലെ കൊട്ടിയം NSS കോളേജിലാണ് ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചത്. അവിടെ പിന്നെ പ്രീ ഡിഗ്രി

ഈ സെക്കൻഡ് ഇയറിന് ഒരു കോളേജ് ഡേക്ക് ഫംഗ്ഷന് ഞാനും പേര് കൊടുത്തു. അന്നൊന്നും പേര് കൊടുക്കാനുള്ള ഒരു ധൈര്യമൊന്നുമില്ല, എങ്കിലും പതുക്കെ ഒന്ന് കൊടുത്തു. വേണമെങ്കിൽ അന്നേരം അങ്ങ് വലിയാം എന്ന് വിചാരിച്ച് തന്നെയാണ് കൊടുത്തത്. അപ്പോൾ കൂടെ കൂട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു കയറി കയറെന്ന് പറഞ്ഞ് എന്നെ തള്ളി അങ്ങ് വിട്ടു. ഞാനങ്ങ് ചെന്നങ്ങ് കയറി പിന്നെ. അപ്പോൾ കയറിയപ്പോൾ അപ്പോൾ എൻ്റെ അവിടെ ഇവിടെ പഠിക്കുന്ന കക്ഷി ഒരു കക്ഷി പറഞ്ഞു, എല്ലാവരുടെയും പറഞ്ഞ് ആരും കൂവരുത്, വൺസ് മോർ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അന്നേരം കൂവൽ കിട്ടിയില്ല, പ്രൈസ് കിട്ടിയില്ലെങ്കിലും കൂവൽ കിട്ടിയില്ല. അവിടുന്ന് ഒരു പാട്ടും പാടിയിട്ട് ഇറങ്ങി പോന്നു. ആ പാട്ട് പിന്നെ അതായത് 1966 എസ് ജാനകി പാടിയ പകൽക്കിനാവെന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഇതൊന്നും ഇപ്പോഴുള്ള ആരും കേട്ടിട്ടുണ്ടാവില്ല. ഈ സിനിമയുടെ പേരുകൾ പോലും ആർക്കും പറയാനോ കേൾക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടാവത്തില്ല. അതിൽ ബി ഭാസ്കരൻ്റെ രചനയിൽ ചിദംബരനാഥ് എന്ന് പറഞ്ഞ ഒരാൾ ആണ് അതിൻ്റെ സംഗീതം. അപ്പോൾ ആ പാട്ട്

ഈ പാട്ട് ഈയിടെ എൻ്റെ മകൾ ഹരിതയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലിരുന്ന് ഞങ്ങൾ പാടി. അപ്പോൾ അവരെല്ലാവരും പാട്ടുകാർ, കൊച്ചുകുട്ടി വരെ നന്നായിട്ട് പാടും. അപ്പോൾ ആ കുട്ടിയും പാടുന്ന കേട്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് പാടണമെന്ന് അവരുടെ ഇടയിൽ. ഞാൻ അവർക്ക് അപരിചിതയാണ് എന്നാൽ പോലും, അപ്പോൾ ഞാനങ്ങനെ ഈ പാട്ട് അവിടെ പാടി. പാടിയപ്പോൾ അവരെല്ലാവരും കൂടി കൈയടിച്ച് കൈയടിച്ചപ്പോൾ എനിക്ക് വീണ്ടും ഒരു എനർജി. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ പാടാൻ വന്നത്. അവരുടെ പ്രോത്സാഹനമെല്ലാം ആണ് എന്നെ ഞാനിവിടെ ഇരുന്നപ്പോൾ പാടിയത്. പിന്നെ അതൊക്കെ വളരെ സന്തോഷം. യാദൃശ്ചികമായിട്ടാണെങ്കിലും യാദൃശ്ചിക സംഭവമാണെങ്കിലും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, അത്ര തന്നെ. പിന്നെ ഈ പാട്ടിൻ്റെ പിന്നിൽ വേറെ എൻ്റെ വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതമായിട്ടൊരു ബന്ധമുണ്ട്. നിദ്രാതൻ നീരാഴി അന്ന് കോളേജിൽ നിന്ന് പാടി ഇറങ്ങിയപ്പോൾ ആ ആരോടും കൂവരുതെന്ന് പറഞ്ഞ ആള് വന്നിട്ട് പറഞ്ഞ് പാട്ട് നന്നായി, ആരും കൂവിയിട്ടില്ല, ഇനിയും പാടണമെന്ന് പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് അന്നൊന്നും ആൺപിള്ളേരുടെ ഒന്നും മുഖത്തൊന്നും നോക്കത്തേ ഇല്ല.

ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പോലും പറയത്തില്ല. എങ്കിലും ഇതിത്രയും പറഞ്ഞിട്ട് പുള്ളി അങ്ങ് ഓടിപ്പോയി. പോയി കഴിഞ്ഞെങ്കിലും പ്രീ ഡിഗ്രി കഴിഞ്ഞു, പുള്ളി ഗൾഫിലേക്ക് പോകാനൊക്കെ പോയി. ഞാൻ പഠിത്തം തുടർന്നു, ഡിഗ്രിക്ക് ഫാത്തിമ കോളേജിലായിരുന്നു. അപ്പം പിന്നെ ഞങ്ങളങ്ങ് ഒരുമിച്ചു, അതാണ് ചുരുക്കം. അതുകൊണ്ട് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഇപ്പം ഞാൻ പാടി. എപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സ്വകാര്യ നിമിഷത്തിലെല്ലാം പുള്ളി എന്നെ കൊണ്ട് പാടിക്കുന്ന ഒരു പാട്ടാണിത്. പുള്ളി ഇപ്പോൾ ഇല്ല, കഴിഞ്ഞ വർഷം മരിച്ചുപോയി. അങ്ങനെയുള്ള അനുഭവങ്ങളാണ്. പിന്നെ ഡിഗ്രി കൊല്ലത്ത് ഫാത്തിമ കോളേജിലാണ് പഠിച്ചത്. അന്ന് കോളേജ് കഴിഞ്ഞ് ക്ലാസ്സിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഓരോരുത്തർ പാടിയും പറഞ്ഞും ഒക്കെ ഇരുന്നു. അന്നേരം എൻ്റെ ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ടുണ്ട്, റോസമ്മ എന്ന് പറയും. റോസമ്മ പറഞ്ഞ്, എടോ താനൊരു പാട്ട് പാടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ്, എനിക്കിപ്പോൾ ഒന്നും ഓർമ്മ വരുന്നില്ല, ഞാൻ പാടിയാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞെങ്കിൽ അവൾ എന്നെ നിർബന്ധിച്ച് പാടിച്ചു. അപ്പോൾ ഞാൻ പാടിയെന്ന് പറഞ്ഞാൽ

അപ്പൊ ഇത് പാടി കഴിഞ്ഞപ്പോ എന്റെ സാറ് പറഞ്ഞു, പിന്നെ വിൽഫ്രഡോ അങ്ങനെ എന്തോ ആണ് സാറിന്റെ പേര്, സാറ് പറഞ്ഞു, അയ്യോ പാട്ടൊക്കെ കൊള്ളാം പക്ഷെ ഇങ്ങനെ പാടിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ദൈവങ്ങൾ കണ്ണു തുറക്കും, അവരെ സോപ്പിട്ടെന്തെങ്കിലും പാടണം. അതുകൊണ്ട് പിന്നെ ഞാൻ ആ പാട്ട് പാടിയിട്ടില്ല എങ്ങും. എനിക്കിഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഡിഗ്രി കഴിഞ്ഞപ്പോൾ വെറുതെ നിൽക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ TTC അതായത് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ഉണ്ടായിരുന്നു, ഞാനപ്പോൾ അതിന് ചേർന്നു 1980 ചേർന്ന് കഴിഞ്ഞു. അതായത് ഒരു അതൊരു 2 വർഷമാണ് TTCയുടെ കോഴ്സ്. ഒരു 1.5 വർഷമായപ്പോഴത്തേക്ക് ഈ പുള്ളി ഗൾഫിൽ നിന്നൊക്കെ വന്ന് കല്യാണ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തു. അപ്പോൾ ഞാനിതിൻ്റെ ഇടയ്ക്ക് 79 ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് PSC ഒരു ടെസ്റ്റ് എഴുതിയിരുന്നു. അപ്പോൾ ഈ കല്യാണം ഫിക്സ് ചെയ്ത ഉടൻ തന്നെ എനിക്ക് ആ ടെസ്റ്റ് ജോലിക്കുള്ള ഇതും അഡ്വൈസ് മെമ്മോയും വന്നു. അപ്പോൾ അതോടെ ഞാൻ ഈ TTC പഠിത്തം അവിടെ വെച്ചങ്ങ് അവസാനിപ്പിച്ചു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമില്ല, ആരെയും പിള്ളേരെ പഠിപ്പിക്കാനൊന്നും ഇഷ്ടമില്ല. പക്ഷേ അങ്ങനൊന്നും പിന്നെ സമയം കളയണ്ടെന്ന് വിചാരിച്ച്, കാരണം എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. അപ്പോൾ അവർക്ക് വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങളെല്ലാവരെയും അധ്യാപകരാക്കണമെന്നായിരുന്നു. അപ്പം അത് അവരുടെ പഴയ ഒരു ചിന്താഗതിയാണ്. പക്ഷേ അതിൽ എൻ്റെ ചേച്ചി മാത്രം ടീച്ചറായി, ബാക്കി ഞങ്ങളെല്ലാം പല മേഖലയിലായിപ്പോയി. മൂത്ത ബ്രദർ സെക്രട്ടേറിയറ്റിലായിരുന്നു, രണ്ടാമത്തെ ബ്രദർ KSRTC. അപ്പം എനിക്ക് കിട്ടിയത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം അന്ന് എല്ലാവരും ചോദിച്ചു, അയ്യോ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇനി കാട്ടിലെങ്ങാണ് പോയി ഇരിക്കണോ, അപ്പോൾ ഇനി കാട്ടിലൊക്കെ ആയിരിക്കുമോ താമസം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാടും യാത്രകൾ. യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്, കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. അന്നേരെല്ലാം മനസ്സിലിങ്ങനെ കാട്

വീട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി. അത് നന്നായിട്ട് അതായത് ഒരു 22.5 വയസ്സ്. അപ്പോൾ ഞാൻ ജോലിക്കൊക്കെ കയറി നന്നായിട്ട് കൊണ്ടുപോയി. പിന്നെ ഒരു 33.5 വർഷം സർവീസൊക്കെ കിട്ടി. 2015 മെയ്യില് റിട്ടയർ ചെയ്തു. പിന്നെ ഈ മക്കളെയൊക്കെ ആയിട്ട് കുറേ പിന്നെ നമ്മള് ധൃതി പിടിച്ച കുറച്ച് സമയമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അപ്പോഴൊന്നും ഈ പാട്ടുമായിട്ട് വലിയ ബന്ധം സ്ഥാപിക്കുക അതൊക്കെ ഒന്ന് വിട്ടിരിക്കുമായിരുന്നു. പിന്നെ എപ്പോഴെങ്കിലും ഈ ഹസ്ബൻഡിൻ്റെ ഒരു പ്രേരണയിൽ, കാരണം അവരുടെ കുടുംബം ഒരു വലിയൊരു കുടുംബമാണ്, കുറേ മെമ്പേഴ്സ് ഉള്ള ഒരു കുടുംബമാണ്. ആരെങ്കിലും ഒന്ന് തുമ്മിയാൽ മതി എല്ലാവരും കൂടെ അങ്ങ് കൂടും. കൂടിയിട്ട് അവരെന്താ ചെയ്യുന്നത്, അവരിപ്പോൾ ഒരു പനിയായിരിക്കാം, പക്ഷേ അതിന് ട്രീറ്റ്മെൻ്റ് അല്ല അവരാദ്യം ചെയ്യുന്നത്, അവിടെ അങ്ങ് അടിച്ചു പൊളിക്കുക എന്നുള്ളതാണ്. ശരിക്കും ആദ്യം പാട്ടാണ്, എല്ലാവർക്കും പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ. പാടാൻ വലിയ ഇതുള്ളതൊന്നും ആരും ഇല്ല. ആ കൂട്ടത്തിൽ ഞാനായതുകൊണ്ട് എല്ലാവരും എന്നെ കൊണ്ട് പാടിക്കും, പാട്ടുകൾ പാടിക്കും. പിന്നെ അവരും അങ്ങ് അവർ കൊള്ളാമോ ഇല്ലയോ എന്നൊന്നും അവരാരും നോക്കത്തില്ല. അവരെല്ലാവരും മാറി മാറി അങ്ങ് പാടും. ഒരു മൈക്കും സംഘടിപ്പിക്കും, എപ്പോഴായിരുന്നാലും ഒരു മൈക്കും സംഘടിപ്പിക്കും. പിന്നെ ഓണത്തിനൊക്കെ ഭയങ്കര പരിപാടികളാണ്, അങ്ങേറ്റത്തെ പരിപാടികളൊക്കെയാണ്. അങ്ങനെ അത് നല്ല പ്രോത്സാഹനമായിരുന്നു. എന്നാലും ഞാൻ അങ്ങനൊന്നും ഒരുപാട് പാടിയിട്ടൊന്നും ഇല്ല. പിന്നെ മക്കള് ആയപ്പോൾ പിന്നെ മക്കള് പാട്ടുപാടി ഉറക്കണമല്ലോ, അതിന് പാടുന്ന ഒരു പാട്ടെന്ന് പറഞ്ഞാല് പാട്ടുള്ളി കിടക്കുന്നോണ്ടായിരിക്കാം കൊച്ചുങ്ങൾക്ക് ഉറക്കം വരുമ്പം നമുക്ക് അറിയാതെ പാട്ടിങ്ങനെ വന്നു പോവും. അതായത് സീത എന്ന് പറയുന്നൊരു സിനിമയിൽ ഉണ്ടായിരുന്നു പണ്ട്, അതായത് 1960 സീത, അതിൽ പി സുശീല പാടി, ദക്ഷിണാമൂർത്തി സാറഭയദേവ് ഗ്രൂപ്പിൻ്റെയാണ്.

ഇതൊക്കെ കേട്ടൊക്കെയാണ് എൻ്റെ മക്കളൊക്കെ വളർന്നത്. അവർക്ക് അതിന് നല്ല താല്പര്യമുണ്ട്. മോ നന്നായിട്ട് പാടും, മോക്ക് ഉള്ളിൽ പാട്ടുണ്ട്, പക്ഷേ പുറത്തോട്ട് ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് എനിക്കൊരു പിൻഗാമി വേണ്ടേ, അപ്പം പാടിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. റേഡിയോയിൽ കേട്ട് പഠിച്ച വേറൊരു പാട്ടാണ് തളിരിട്ട കിനാക്കൾ തൻ, അതായത് മൂടുപടം എന്ന് പറഞ്ഞ സിനിമ ജാനകി പാടിയത്, 1963 ഒരു പാട്ടാണ്.

ഞാൻ പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പം ആ പ്രദേശത്ത്, അതായത് ഒരു ഗ്രാമമാണല്ലോ, ആ പ്രദേശത്തൊരു പിന്നെ സംഗീതം പഠിപ്പിക്കുന്ന ഒരു സാറുണ്ടായിരുന്നു. അപ്പോൾ ഈ കഥാപ്രസംഗം പറയുന്നവരുടെ കൂടെ പോവും. പുള്ളി അന്നേരം ഒത്തിരി ആ ഇടയ്ക്കുള്ള പാട്ടൊക്കെ പാടാനായിട്ട്, സംഗീതം കുറച്ച് പഠിച്ചിട്ടുണ്ട് സാറ്. അപ്പം ഒരു ദിവസം ഉണ്ട് ഹാർമോണിയ പെട്ടിയൊക്കെ ആയിട്ട് വീട്ടിലോട്ട് കയറി വന്നിട്ട് പറഞ്ഞു, പിന്നെ മോളെ ഇങ്ങ് വിളിച്ച് ഒരു പാട്ട് എനിക്കൊന്ന് കേട്ട് നോക്കാനാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് അടുത്തിരുന്നപ്പോൾ ഹാർമോണിയൊക്കെ അങ്ങോട്ട് വെച്ച് ആയിട്ട് പറഞ്ഞു, എനിക്കേ ഈ കഥാപ്രസംഗത്തിൻ്റെ ഇടയ്ക്കൊന്ന് പാടാനാ. അപ്പം ഒരു പാട്ടില്ലാണ്ട് ഇപ്പം എല്ലാം നല്ല എല്ലാവരും പാടിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ, എന്നിട്ട് പുള്ളി തന്നെ പാടി ശരറാന്തൽ തിരിതാ, ഇങ്ങനെ ആ ഒരു സംഗീതത്തിൻ്റെ ആ ഒരു ലെവലിൽ അങ്ങോട്ട് പാടി. അപ്പോൾ അച്ഛൻ, എൻ്റെ അച്ഛനത് കേട്ടിട്ട് അങ്ങോട്ട് തീരെ പിടിയുന്നില്ല. അച്ഛൻ അവിടെ വന്നുകൊണ്ട് ഇങ്ങനെ കട്ട കാണിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അങ്ങനെയല്ല അത് പാടുന്നത്, ഞാൻ കൊച്ചാണ് ചെറിയ കുട്ടിയാണെങ്കിലും ഞാൻ പറഞ്ഞു അങ്ങനെയല്ല സാറേ അത് പാടുന്നത്, എന്നാൽ നീ തന്നെ പാടും, നീ പാടി കേൾക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ അതിൻ്റെ രണ്ടുപേര് പാടിയെന്നും

0: അതിന്റെ ബാക്കി വരികളൊന്നും ഇപ്പൊ ഓർക്കുന്നില്ല.
1: അപ്പൊ എന്റെ ഈ സെൻഡ് ഓഫിന്റെ സമയം എന്ന് പറഞ്ഞാൽ 2015 മെയ് ആണ്. അപ്പൊ അന്ന് ഇതുപോലെ ഞാൻ അതിനു മുമ്പ് ഓഫീസിൽ ചെറിയ ഫംഗ്ഷന് പാടാൻ ഇവരൊക്കെ പറയുമെങ്കിലും ഞാനങ്ങനെ വിട്ടുകൊടുത്തില്ല. അങ്ങനെ ഞാൻ പാടത്തൊന്നുമില്ല, കാരണം എനിക്ക് പേടിയാ പാടാൻ. അങ്ങനെ ഇരുന്നപ്പോൾ അവസാനത്തെ ദിവസം സെൻഡ് ഓഫിന് ഭയങ്കര നല്ല ഒരു ഓഡിയൻസും എല്ലാവരും ഉണ്ട്, ഭയങ്കര ഫംഗ്ഷൻ നടക്കുവാണ്. അപ്പോൾ എന്നോട് ഓരോരുത്തർ പ്രസംഗം എല്ലാം കഴിഞ്ഞ് അന്നൊരു 7 പേര് റിട്ടയർമെൻ്റ് ഉണ്ടായിരുന്നു. ഓരോരുത്തരും എഴുന്നേറ്റ് അവരവരുടെ അവരവർ നന്ദി പറയുകയും ഒക്കെ ചെയ്തു. അപ്പോൾ എൻ്റെ പേര് വിളിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റിരുന്നു, ഞാനും നന്ദിയൊക്കെ പറഞ്ഞു. എല്ലാവർക്കും 33-34 കൊല്ലം സർവീസ് നടത്തിയതല്ലയോ, അങ്ങനെ നന്ദിയൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിരുന്ന് എൻ്റെ ഒരു സഹപ്രവർത്തകനുണ്ട്, സുദർശൻ എന്ന് പറഞ്ഞിട്ട്. അവൻ ഉടനെ എണീറ്റിരുന്നിട്ട് പറഞ്ഞു, കാഞ്ചന ചേച്ചി പാടണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല ഇപ്പോൾ, കാരണം ഞാനാകെ വിറച്ച് നിൽക്കുകയാണ്. മൈക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് വിറ വരുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ വിറച്ച് നിൽക്കുക, ഞാൻ കൈ കാണിച്ച് ഞാൻ പാടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി അല്ല പാടണം പാടണമെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല, എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടത്തില്ല. ഞാനങ്ങനെ അപ്പോൾ ഉണ്ട് ഉച്ച സമയമായി, ഊണിൻ്റെ സമയമാണ്. അപ്പോൾ ആ സ്റ്റേജിൻ്റെ പുറകിൽ ചോറും കറികളും എല്ലാം കൊണ്ടുവന്ന് വയ്ക്കുന്ന പാത്രങ്ങളിങ്ങനെ തട്ടുന്ന സൗണ്ട് കേട്ട്, അന്നേരം എനിക്ക് പെട്ടെന്ന് ആ പാട്ടിൻ്റെ ആ പോർഷൻ ഓർമ്മ വന്നു. തൂശനില മുറിച്ചു വച്ചു തുമ്പപ്പൂ ചോറു വിളമ്പി എന്ന് പറഞ്ഞ ആ പാട്ട്, ഞാൻ ആ 2 വരി ഒന്ന് പാടിയിട്ട് ഞാൻ പറഞ്ഞു, ഇനി വാ നമുക്ക് എല്ലാവർക്കും പോയി ഊണ് കഴിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി നല്ല സന്തോഷമായിട്ട് ഊണൊക്കെ കഴിച്ച് പിരിഞ്ഞു. അപ്പം ആ പാട്ടെന്ന് പറയുമ്പോൾ തച്ചോളി ഉദയനൻ എന്ന് പറഞ്ഞൊരു പഴയ സിനിമയുണ്ട്, 1964. അതിൽ ജാനകി പാടിയൊരു പാട്ടാണ്, ഭാസ്കരൻ മാഷ് ബാബുരാജ് കോമ്പിനേഷൻ.

നമ്മുടെ ജാനകിയുടെ പാട്ടുകളാണ് കൂടുതലും പാടി പഠിച്ചിട്ടുള്ളതും കേൾക്കാൻ ഇഷ്ടവും എല്ലാം അതാണ്, എസ് ജാനകി അമ്മയുടെ പാട്ടുകളാണ്. ഇപ്പം ഇത് തറവാട്ടമ്മ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് 1966, അതിൽ ജാനകി അമ്മ പാടിയ ഒരു പാട്ട്.

അതായത് അശ്വമേധം സിനിമയിലെ സുശീലാമ്മ പാടിയ കറുത്ത ചക്രവാളം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതായത് എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്, എന്നെ കൊണ്ട് മിക്കവാറും പാടിക്കുന്ന ഒരു പാട്ടാണ്. അതൊന്ന് പാടാം.

അപ്പോൾ കലാപ്രബോധിനി എന്ന് പറയുന്ന റേഡിയോ കൊച്ചി 90 FM ഈ പരിപാടിയിൽ പാടാനും പങ്കെടുക്കാൻ തന്നെ അവസരം കിട്ടിയതിൽ സന്തോഷം. അവർക്കെൻ്റെ നന്ദി. ഇതെല്ലാം ഇവിടെ എറണാകുളത്ത് എൻ്റെ മോളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലിരുന്ന് ഒരു പാട്ട് പാടിയതിലൂടെയാണ് എനിക്കിത് എല്ലാം സാധിച്ചത്. അതിൽ വളരെ സന്തോഷം. അവർക്കുമൊക്കെ നന്ദി. നിമ്യ, ലാൽജി, അവർക്കെല്ലാം എൻ്റെ നന്ദി. പങ്കെടുപ്പിച്ചതിൽ അതിനേക്കാൾ സന്തോഷം.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM, എറണാകുളം ഡയറീസ്. കേൾക്കാം എറണാകുളത്തെ വിശേഷങ്ങൾ.

റേഡിയോ കൊച്ചി 90 FM തയ്യാറാക്കി അവതരിപ്പിക്കുന്ന എറണാകുളം ഡയറീസിലേക്ക് ഏവർക്കും സ്വാഗതം. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മാണം നടത്തുന്ന കൊച്ചി നഗരസഭയുടെ 3-ാമത്തെ റോറോ ജങ്കാറിന്റെ പുരോഗതി അധികൃതർ വിലയിരുത്തി. ഹൈബി ഈഡൻ MP, കൊച്ചി മേയർ VK വിനിമോൾ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, നഗരസഭാ സെക്രട്ടറി എന്നിവർ ഷിപ്പ്യാർഡ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ഒരു മാസത്തിനകം പുതിയ റോറോ സർവീസ് ആരംഭിക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി VD സതീശന്റെ സൗകര്യം കൂടി പരിഗണിച്ച് ഉദ്ഘാടന തീയതി അറിയിക്കുമെന്നും മേയർ അറിയിച്ചു. പുതിയ റോറോ സർവീസിൽ 14 ട്രക്കുകൾക്കും 2 കാറുകൾക്കും 50 യാത്രക്കാർക്കും യാത്ര ചെയ്യാൻ കഴിയും. ഈ മാസം തന്നെ റോറോ വെസൽ നീറ്റിലിറങ്ങും. നിലവിലുള്ള റോറോയുടെ ക്ലച്ച് സംബന്ധമായ അറ്റകുറ്റപ്പണികൾ വൈകാതെ പൂർത്തിയാക്കും. പുതിയ റോറോ സർവീസ് ആരംഭിക്കുന്നതോടെ നിലവിലുള്ളവയിൽ ഓരോന്നു വിധം അറ്റകുറ്റപ്പണികൾക്കായി ഡ്രൈ ഡോക്ക് ചെയ്യാനായി മാറ്റാവനാകുമെന്ന് മേയർ പറഞ്ഞു. കേന്ദ്ര സർക്കാരിൽ നിന്ന് കൂടുതൽ ഫണ്ട് ലഭ്യമാക്കി 100-ലധികം വാഹനങ്ങൾക്ക് കയറാൻ സൗകര്യമുള്ളതും ഡീസലിന് പുറമെ ഇലക്ട്രിക് എനർജി കൂടി ഉപയോഗിച്ച് ആധുനിക സംവിധാനങ്ങളോടുകൂടി പ്രവർത്തിക്കുന്നതുമായ പുതിയ ഹൈബ്രിഡ് റോറോ കൂടി ഷിപ്പ്യാർഡിന്റെ സഹകരണത്തോടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ഹൈബിയുടെ MP പറഞ്ഞു. മഴക്കാലത്തോടനുബന്ധിച്ച് സ്വകാര്യ ബസ്സുകളുടെ ചോർച്ച അടക്കമുള്ള വിഷയങ്ങൾ മോട്ടോർ വാഹനാധികൃതർ പരിശോധിക്കുന്നു. ബസ്സുകളിൽ ചിലത് മഴയിൽ ചോരുന്നുവെന്ന പരാതിയെ തുടർന്നാണിത്. ചില ബസ്സുകളുടെ മേൽത്തട്ടിലെ നേരിയ ചോർച്ചയാണ് തുള്ളികളായി യാത്രക്കാരുടെ ദേഹത്ത് പതിക്കുന്നത്. ചില ബസ്സുകളിൽ ഇരുവശത്തെയും കർട്ടൻ കീറിത്തുടങ്ങിയ നിലയിലാണ്. ദ്രവിച്ച് ദ്വാരം വീണ ചവിട്ടുപടികൾ, കീറിപ്പറഞ്ഞ ഇരിപ്പിടങ്ങൾ, ബോഡിയിലിളകിയ തകരം, തുരുമ്പ് കയറിയ കമ്പികൾ തുടങ്ങിയവയൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കും. അറ്റകുറ്റപ്പണിക്ക് നിലവാരം കുറഞ്ഞ സാമഗ്രികൾ ഉപയോഗിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾക്ക് കാരണമാകുന്നതെന്ന് ആരോപണമുണ്ട്. സിറ്റി സർവീസ് ബസ്സുകളിൽ ചിലത് ഏറെ മോശമായ അവസ്ഥയിലാണ് സർവീസ് നടത്തുന്നതെന്നും വിമർശനങ്ങളുണ്ട്. KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ ഇതര സംസ്ഥാന യാത്രകൾ പ്രതിസന്ധി നേരിടുന്നുവെന്ന് വാർത്തകൾ. സർവീസ് മുടങ്ങിയിട്ട് 3 ആഴ്ചയായിട്ടുണ്ട്. കഴിഞ്ഞ May 14 ശേഷം വിവിധ ഡിപ്പോകളിൽ നിന്ന് 50 യാത്രകളാണ് റദ്ദാക്കിയത്. സംസ്ഥാനത്തിന് പുറത്തുപോകാൻ താൽക്കാലിക പെർമിറ്റ് എടുക്കുന്ന ബസ്സുകളുടെ റോഡ് നികുതി ഇളവ് നൽകുന്ന ഉത്തരവ് വൈകുന്നതാണ് കാരണം. KSRTCയുടെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നാണ് ബഡ്ജറ്റ് ടൂറിസ്റ്റ് ബസ്സുകൾ. March 31 നികുതി ഇളവ് അവസാനിച്ചത്. ശേഷം 45 ദിവസത്തെ സമയപരിധിക്കുള്ളിൽ പുതിയ ഉത്തരവ് ഇറങ്ങാത്തതാണ് കാരണം. ഈ ആവശ്യം ഉന്നയിച്ച് KSRTC സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. KSRTC അധികൃതരുടെ നിർദ്ദേശം പോലും ലംഘിച്ച് കൂത്താട്ടുകുളം ബസ് സ്റ്റാൻഡിൽ കയറാതെ പോകുന്ന ബസ്സുകൾ നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടാണ് ഉപരോധം നടത്തിയത്. യാത്രക്കാരെ MC റോഡിൽ ഇറക്കിവിടുന്നുവെന്ന പരാതി വർദ്ധിച്ചതിനെ തുടർന്ന് നിരവധി തവണ ജനപ്രതിനിധികൾ രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇതിന് പരിഹാരമുണ്ടായില്ല. നിർദ്ദിഷ്ട കുമ്പളം ദേവര പാലത്തിന്റെ കരാറുകാരനെ തീരുമാനിക്കാൻ അടിയന്തരമായി നിർദ്ദേശം നൽകാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഉറപ്പു നൽകി. ഈ ആവശ്യം ഉന്നയിച്ച് നിവേദനം നൽകിയ മുൻ MLA KA ബാബുവിനെ അറിയിച്ചതാണ് ഇക്കാര്യം. നടപടികളെല്ലാം പൂർത്തിയായി, ടെൻഡർ കഴിഞ്ഞിരുന്നു. പാലത്തിന് മാത്രം നിർമ്മാണ ചെലവ് 78 കോടിയോളം രൂപയാണ്. 93 കോടിയോളം രൂപയാണ് ആകെ ചെലവ് പ്രതീക്ഷിക്കുന്നത്. പാലം നിർമ്മാണത്തിന് കുമ്പളം എളംകുളം വില്ലേജുകളിലെ 30 സെന്റ് സ്ഥലം ഏറ്റെടുക്കുന്നുമുണ്ട്. അരൂർ കുമ്പളം പഴയ പാലത്തിലെ സ്പാനുകൾക്ക് മുകളിലെ ടാറിംഗ് പൊളിഞ്ഞ് വിടവുകൾ രൂപപ്പെട്ടു. ഇത് വാഹനയാത്രികർക്ക് വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. തുടർച്ചയായ മഴയിലാണ് സ്പാനുകൾക്ക് മുകളിലായി ചെയ്തിരുന്ന ടാറിംഗ് തകർന്നത്. 2 പാലങ്ങളുള്ളതിൽ കിഴക്കുവശത്തുകൂടി പോകുന്ന പാലത്തിലാണ് അപകടകരമായി വിടവുകൾ വന്നത്. തൊട്ടടുത്തെത്തുമ്പോൾ മാത്രമേ ഇത് കാണാനാകൂ. ചരക്കുവാഹനങ്ങളടക്കം ഇതിൽ ചാടുമ്പോൾ വലിയ ശബ്ദമാണ് ഉയരുന്നത്. ദേശീയപാതയിലെ പ്രധാന പാലമാണെങ്കിലും ഇവിടെ വഴിവിളക്കുകളില്ലാത്തത് അപകട ഭീഷണി വർദ്ധിപ്പിക്കുന്നുണ്ട്. ആലുവ നഗരമധ്യത്തിൽ പച്ചക്കറി കൃഷിക്കൊപ്പം

കഞ്ചാവ് ചെടി വളർത്തിയതായി കണ്ടെത്തി. ആലുവ പെരുമ്പാവൂർ റോഡിൽ വർഷങ്ങൾക്ക് മുൻപ് പ്രവർത്തനം നിർത്തിയ സ്വകാര്യ ടെക്സ്റ്റൈൽ കമ്പനി വളപ്പിലാണ് 6 അടി ഉയരമുള്ള 10 കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. സമീപകാലത്ത് ഇവിടെ കാട് വെട്ടിത്തെളിച്ച് പച്ചക്കറി കൃഷി ആരംഭിച്ചിരുന്നു. വാഴകൾക്ക് സമീപമാണ് കഞ്ചാവ് ചെടികൾ നട്ടിരുന്നത്. എന്നാൽ ആരാണ് ഇതിനു പിന്നിലെന്ന് വ്യക്തതയില്ല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ ഹെറോയിനുമായി യുവതി പിടിയിലായി. ആസാം സ്വദേശിനിയാണ് അറസ്റ്റിലായ വ്യക്തി. ഇവരിൽ നിന്ന് 1.3 ഗ്രാം ഹെറോയിനാണ് കണ്ടെടുത്തത്. ചെറിയ ഡപ്പികളിലും കവറുകളിലുമായിരുന്നു ലഹരി മരുന്ന് ഒളിപ്പിച്ചിരുന്നത്. പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ടൌണിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി തീപിടുത്തമുണ്ടായ ഫോർട്ടുകൊച്ചി ESI ആശുപത്രിയിൽ തുടർ ദിവസവും ചെറിയ തോതിൽ തീയും പുകയും ഉയർന്നത് ആശങ്കകൾക്ക് കാരണമായി. മട്ടാഞ്ചേരിയിൽ നിന്ന് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തിയാണ് തീ പൂർണ്ണമായി അടച്ചത്. പമ്പ് ചെയ്യുന്നതിനായി 4 പ്രാവശ്യം വാഹനങ്ങളിൽ വെള്ളം എത്തിക്കേണ്ടി വന്നു. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഡിസ്പെൻസറിക്ക് പുറമെ സബ് സ്റ്റോറും ഈ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. മരുന്നുകൾ സൂക്ഷിക്കുന്ന സ്ലാബ് സ്റ്റോറിലാണ് തീപിടുത്തം ആദ്യമുണ്ടായത്. കഴിഞ്ഞ ആഴ്ച അവസാനം മുനമ്പം മിനി ഹാർബറിലെ ഐസ് പ്ലാന്റിലുണ്ടായ അമോണിയം ചോർച്ചയിൽ 10 പേർക്ക് ശ്വാസതടസ്സം നേരിട്ടു. June 5 മുനമ്പം പള്ളിപ്പുറത്തിന് സമീപമുള്ള സാവിയോ ഐസ് പ്ലാന്റിലാണ് അമോണിയം ചോർച്ചയുണ്ടായത്. ഐസ് പ്ലാന്റിന്റെ ഭിത്തിയടർന്ന് അമോണിയം പൈപ്പിന് മുകളിലേക്ക് വീണതാണ് കാരണമായതെന്നാണ് വിവരം. പ്ലാന്റിലുണ്ടായിരുന്ന ജീവനക്കാർ പെട്ടെന്ന് തന്നെ മാറിയതിനാലാണ് അപകടങ്ങൾ ഒഴിവായത്. സംഭവത്തെ തുടർന്ന് സമീപത്തെ 4 വീടുകളിലെ 10 പേർക്ക് കണ്ണരിച്ചിലും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടു. ഇവരെ മുനമ്പം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ഗുരുതരാരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. LPG 14.2 കിലോഗ്രാം ഗാർഹിക പാചകവാതക സിലിണ്ടറിന് 29 രൂപ വർദ്ധിപ്പിച്ചു. ഇതോടെ കൊച്ചിയിൽ വില 949 രൂപയായി. കഴിഞ്ഞ 2 വർഷങ്ങളിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഈ വർഷം ഇത് 2 തവണയാണ് ഗാർഹിക സിലിണ്ടർ വില കൂടിയത്. കഴിഞ്ഞ വർഷം ജൂണിൽ ഗാർഹിക സിലിണ്ടറിന് 860 രൂപയായിരുന്നതാണ് ഇപ്പോൾ ഈ വിലയിലേക്ക് എത്തിയത്. March 7 60 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ ഈ വർഷം ഇതുവരെ ഇരട്ടിയോളം വില ആകെ വർദ്ധിപ്പിച്ച വാണിജ്യ സിലിണ്ടർ 19 കിലോഗ്രാം വിലയിൽ ഇത്തവണ മാറ്റം വരുത്തിയില്ല. കൊച്ചിയിൽ 3131 രൂപയാണ് സിലിണ്ടറിന് വില ഈടാക്കുന്നത്. നഗരങ്ങളിൽ 25 ദിവസവും ഗ്രാമങ്ങളിൽ 45 ദിവസവും കഴിഞ്ഞാലേ പുതിയ ഗാർഹിക സിലിണ്ടർ ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. റീറ്റെയിൽ മേഖലയിലെ ആധുനിക മാറ്റത്തെക്കുറിച്ചും പുതിയ സാധ്യതകളെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന കേരള റീറ്റെയിൽ കോൺക്ലേവ് 2026 കൊച്ചിയിൽ നടക്കുന്നു. June 12 പരിപാടി ആരംഭിക്കുക. രാജ്യാന്തര നിയമസ്ഥാപനമായ അൾട്ടാസ്റ്റിക് ഗ്ലോബലും കൊച്ചിൻ ചേംബർ ഓഫ് കൊമേഴ്സും സംയുക്തമായാണ് റാഡിക്കൽ ബ്ലൂ ഹോട്ടലിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതോടൊപ്പം റീറ്റെയിൽ രംഗത്തെ മികച്ച നേട്ടങ്ങൾക്കുള്ള പൈസ് കോസ്റ്റ് എക്സലൻസ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയും ഉണ്ടാകും. June 12 വൈകുന്നേരമാണ് ഉദ്ഘാടന സമ്മേളനം നടക്കുക. മിൽമ ചെയർമാൻ KS മണി മുഖ്യാതിഥിയായിരിക്കും. മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനും ചേർന്നൊരുക്കുന്ന വിദ്യാമൃതം 6 പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ നാടിന് സമർപ്പിച്ചു. മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ MGM ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ഗീവർഗീസ് ജോഹന്നാൻ, കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ, MGM ഗ്രൂപ്പ് ട്രസ്റ്റ് ഡയറക്ടർ ജൈനമ യോഹനാൻ തുടങ്ങിയവർ പങ്കെടുത്തു. SSLC പ്ലസ് ടുവിനും ഉന്നത വിജയം നേടിയ നിർധന വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ 31 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടക്കമുള്ള MGM ഗ്രൂപ്പുമായി ചേർന്ന് തുടർ പഠനത്തിന് അവസരമൊരുക്കുന്നതാണ് പദ്ധതി. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ നേരിടുന്നവർ, മാതാവോ പിതാവോ നഷ്ടപ്പെട്ടവർ, ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾ തുടങ്ങി പരിഗണന അർഹിക്കുന്നവർക്ക് പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ പഠനം നടത്താൻ ഈ പദ്ധതി സഹായിക്കും. കൂടാതെ MGM CBSE സ്കൂളുകളിലും പദ്ധതിയുടെ സേവനം ലഭ്യമാണ്. കഴിഞ്ഞ 5 വർഷങ്ങളിലായി നിരവധി വിദ്യാർത്ഥികൾക്കാണ് വിദ്യാമൃതം പദ്ധതിയിലൂടെ പഠനത്തിന് അവസരം ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 9946484811, മറ്റൊരു നമ്പർ 9946484811. കേരളത്തിൽ നിന്ന് ഓഹരി വിപണിയിലെത്തിയ കമ്പനികളിൽ ആസ്റ്റർ DM ഹെൽത്ത് കെയർ വിപണി മൂല്യത്തിൽ 4 സ്ഥാനത്തേക്ക് ഉയർന്നു. NSEയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വ്യാപാരാന്ത്യത്തിലെ കണക്കുകൾ പ്രകാരം 39,200 കോടി രൂപ വിപണി മൂല്യവുമായാണ് നേട്ടം. അതേസമയം കേരളത്തിലെ ഏറ്റവും മൂല്യമേറിയ ലിമിറ്റഡ് കമ്പനിയായി മുത്തൂറ്റ് ഫിനാൻസ് 1 സ്ഥാനത്ത് തന്നെയുണ്ട്. 126,650 കോടി രൂപയാണ് മൂല്യം. മറ്റൊരു കേരള കമ്പനിക്കും 1,00,000 കോടി രൂപ മൂല്യമെന്ന നാഴികക്കല്ല് ഇതുവരെ പിന്നിടാനായിട്ടില്ല. 75,200 കോടി മൂല്യവുമായി ഫെഡറൽ ബാങ്ക് 2ാമതും 56,300 കോടിയുമായി ഫാക്ട് 3ാമതുമുണ്ട്. 2 വർഷം മുൻപ് മുത്തൂറ്റിനെ പിന്നിലാക്കി കൊച്ചിൻ കപ്പൽശാലയും ഫാക്ടും 1ാം സ്ഥാനം മാറി നേടിയിരുന്നു. 2024 July 8 കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരി വില 2,980 രൂപയിലെത്തിയിരുന്നു. അന്ന് മൂല്യം 78,350 കോടി രൂപയിലെത്തിച്ചേർന്നിരുന്നു. ഒരു വേള ഫാക്ട് 70,000 കോടി രൂപ മൂല്യം കടന്നിരുന്നു. ആഭ്യന്തര റബ്ബർ വില റെക്കോർഡിലെത്തിച്ചേർന്നു. June 9 ഓപ്പൺ മാർക്കറ്റിൽ RSS 4 സ്പോട്ട് വില കിലോഗ്രാമിന്

69 രൂപയായിരുന്നു. 242 രൂപയുമായി ലാറ്റക്സ് പിന്നാലെ തന്നെയുണ്ട്. കോട്ടയം കൊച്ചി മാർക്കറ്റുകളിൽ RSS4 വില 268 രൂപയായി ഉയർന്നു. 2011 April 5 രേഖപ്പെടുത്തിയ 243 രൂപയായിരുന്നു ദീർഘകാലം RSS4 റബ്ബറിന്റെ ഏറ്റവും ഉയർന്ന വില. 2024 ഓഗസ്റ്റിൽ വില 247 രൂപയായിരുന്നു. ആ റെക്കോർഡാണ് ഇപ്പോൾ തിരുത്തിക്കുറിച്ചത്. ബാങ്കോക്ക് മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം 300 കടന്ന വില 7 രൂപ കുറഞ്ഞ് 292.74 സമീപ ദിവസങ്ങളിൽ എത്തിച്ചേർന്നു. ബാങ്കോക്ക് വിപണിയിലെ വിലക്കയറ്റം പ്രധാന റബ്ബർ ഉൽപ്പാദക രാജ്യങ്ങളായ തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ ഉൽപ്പാദനക്കുറവ്, പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾ കാരണം ക്രൂഡ് ഓയിൽ വില ഉയർന്നത് തുടങ്ങിയ കാരണങ്ങളാണ് വില വർധനവിന് പിന്നിൽ. കേരള തീരത്ത് അറബിക്കടലിൽ മുങ്ങിയ SMC Elsa 3 കപ്പലിലെ നാവികർക്ക് സ്വദേശത്തേക്ക് മടങ്ങാൻ അനുമതി നൽകി. എന്നാൽ കപ്പലിന്റെ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള 4 പേർ കേസുമായി ബന്ധപ്പെട്ട് കോടതി നടപടികൾക്കായി രാജ്യത്ത് തുടരണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കപ്പലപകടവുമായി ബന്ധപ്പെട്ട് കപ്പലിലെ ജീവനക്കാർക്ക് രാജ്യം വിടാൻ അനുമതി നൽകരുതെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. കപ്പലിന്റെ ക്യാപ്റ്റൻ ഇവാനോസ് അലക്സാണ്ടർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ നൽകിയ ഹർജി നിയമപരമായി നിലനിൽക്കില്ലെന്നും കേന്ദ്ര സർക്കാർ അഭിഭാഷകർ മറുപടി സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കപ്പൽ മുങ്ങിയതിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും കേസ് നടപടികളിൽ നിന്ന് ഒഴിവാക്കണമെന്നും അദാനി വിഴിഞ്ഞം പോർട്സ് കോടതിയിൽ വ്യക്തമാക്കി. തൃക്കാക്കര നഗരസഭാ അക്കൌണ്ടിലേക്ക് ഒറ്റ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനുള്ള പെർമിറ്റ് ഫീസായി 37 കോടിയോളം രൂപ സ്വകാര്യ ഗ്രൂപ്പ് അടച്ചത് ശ്രദ്ധ നേടി. ജില്ലയിലെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഇതിന്റെ 1/3 പോലും വാർഷിക വരുമാനം ഇല്ല എന്നിരിക്കുകയാണ് ഇത്രയും തുക ഒറ്റ ദിവസം ഇവിടെ ലഭിച്ചത്. ഇടപ്പള്ളി BM നഗറിൽ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കാനുള്ള പെർമിറ്റ് ഫീസാണിത്. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ എല്ലാ വർഷവും കെട്ടിട നികുതി ഇനത്തിൽ ഇവിടെ നിന്ന് വരുമാനം വേറെയും ലഭിക്കും. സംസ്ഥാനത്ത് ഏറ്റവും വരുമാനമുള്ള നഗരസഭയാണ് തൃക്കാക്കര. നടപ്പ് സാമ്പത്തിക വർഷത്തെ നഗരസഭാ ബഡ്ജറ്റ് വിഹിതം മാത്രം 200 കോടി രൂപയിലേറെയാണെന്നാണ് കണക്ക്. കൊച്ചി നഗരത്തിൽ അനധികൃതമായും അലക്ഷ്യമായും സ്ഥാപിച്ചിട്ടുള്ള കേബിളുകൾ കോർപ്പറേഷൻ അധികൃതർ നീക്കാനൊരുങ്ങുന്നു. ഇവ അപകടം വരുത്തുന്നത് മുന്നിൽ കണ്ടുവാണ് നടപടി. ഇതിനായുള്ള പ്രത്യേക ആക്ഷൻ ഡ്രൈവും സംഘടിപ്പിക്കുന്നുണ്ട്. പള്ളിമുക്ക് സിഗ്നൽ ജംഗ്ഷൻ മുതൽ മനോരമ ജംഗ്ഷൻ വരെയുള്ള പ്രദേശത്താണ് ആക്ഷൻ ഡ്രൈവിന്റെ ആദ്യഘട്ടം നടക്കുകയെന്ന് ടൗൺ പ്ലാനിംഗ് സൂപ്രണ്ട് അറിയിച്ചു. ഇത്തരത്തിലുള്ള കേബിളുകൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും ഇവ വഴി സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾക്ക് ഉത്തരവാദിത്തം ബന്ധപ്പെട്ട കേബിൾ സ്ഥാപനങ്ങൾക്കാണെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. കേബിളുകൾ കഴുത്തിൽ കുടുങ്ങി ഇരുചക്ര യാത്രക്കാരടക്കമുള്ളവർ അപകടത്തിൽപ്പെടുന്നത് വിരളമല്ല. കേരളത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഞാവൽപ്പഴങ്ങൾ വലിയ തോതിലെത്തി വിൽപ്പന നേടുന്നു. ഔഷധഗുണവും രുചിയും ഏറെയുള്ള ഞാവൽപ്പഴത്തിന് വിപണിയിൽ ഇപ്പോൾ വൻ ഡിമാൻഡാണ്. എന്നാൽ കിലോയ്ക്ക് 400 രൂപയൊക്കെയാണ് വില. ഒരു കാലത്ത് നാട്ടിൽ ആർക്കും വേണ്ടാതിരുന്ന പഴമായിരുന്നു ഞാവൽ. ഇപ്പോൾ തമിഴ്നാട്ടിലെ തിരുനെൽവേലി, പൊള്ളാച്ചി എന്നിവിടങ്ങളിൽ നിന്ന് ലോഡ് കണക്കിന് പഴമാണ് വിൽപ്പനയ്ക്കായി എത്തുന്നത്. ദീർഘദൂര ബസ്സുകളിലും പിക്കപ്പ് വാനുകളിലുമാണ് ലോഡ് എത്തിച്ചേരുന്നത്. പ്രശസ്ത നടനും മിമിക്രി താരവുമായ സലീംകുമാറിന് നാടുവിട്ടചൊല്ലി. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കരൾ രോഗത്തിന് ചികിത്സയിലിരിക്കെയാണ് 56-ാം വയസ്സിൽ മരണം സംഭവിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണം. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. സംസ്കാരം കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം വീട്ടുവളപ്പിൽ നടന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് മരണം സംഭവിച്ചത്. തുടർന്ന് ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ പറവൂർ ടൗൺഹാളിൽ പൊതുദർശനം ഒരുക്കിയിരുന്നു. മുഖ്യമന്ത്രി VD സതീശൻ പരവൂരിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെയാണ് അന്ത്യകർമ്മങ്ങൾ നടത്തി മൃതദേഹം സംസ്കരിച്ചത്. ചലച്ചിത്ര മേഖലയിലെ നിരവധി പേരാണ് അനുശോചനം അറിയിക്കാൻ ടൗൺഹാളിലെത്തിയത്. സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്, ഹൈബി ഈഡൻ MP അടക്കമുള്ളവർ അന്ത്യോപചാരം അർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, വയനാട് MP പ്രിയങ്കാഗാന്ധി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്, രാഹുൽ ഗാന്ധി അടക്കമുള്ള രാഷ്ട്രീയ പ്രമുഖരും അനുശോചനം അർപ്പിച്ചിരുന്നു. 2010 ആദാമിന്റെ മകൻ അബുവിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ സലീംകുമാർ സ്വന്തമാക്കിയിട്ടുണ്ട്. 2005 സലീംകുമാറിനെ തേടി ആദ്യ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എത്തിയത്. അച്ഛനുറങ്ങാത്ത വീട്ടിലെ പ്രകടനത്തിന് മികച്ച 2-ാമത്തെ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടതായിരുന്നു അത്. മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന പുരസ്കാരവും അയാളും ഞാനും തമ്മിലെന്ന ചിത്രത്തിലൂടെ സലീംകുമാർ സ്വന്തമാക്കിയിട്ടുണ്ട്. 3 ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. കൊച്ചി മെട്രോയുടെ 2-3 ഘട്ടങ്ങളുടെ നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് മന്ത്രി Roji M. John പറഞ്ഞു. 1-ാം ഘട്ടം വിഭാവനം ചെയ്തപ്പോൾ തന്നെ 2-3 ഘട്ടങ്ങളുൾപ്പെട്ട ദീർഘകാല വികസന കാഴ്ചപ്പാട് മുൻപിലുണ്ടായിരുന്നു. എന്നാൽ ആദ്യഘട്ടം പൂർത്തിയായതിനു ശേഷവും പദ്ധതിയുടെ പുരോഗതി പ്രതീക്ഷിച്ച വേഗത്തിൽ മുൻപോട്ടു പോയില്ല. നിലവിൽ 2-ാം ഘട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 3-ാം ഘട്ടമായ അങ്കമാലി എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ട വിശദ പദ്ധതി രേഖ തയ്യാറാക്കുന്നതിനായുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു. ഈ സർക്കാരിന്റെ കാലയളവിൽ തന്നെ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും എറണാകുളം ജില്ലയുടെ സമഗ്ര വികസനത്തിന് സർക്കാർ പ്രത്യേക പരിഗണന നൽകുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എറണാകുളം പ്രസ് ക്ലബ്ബിൽ മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ജില്ലയിലെ വികസന ആവശ്യങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് വിവിധ അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് ഉടൻ

രൂപം നൽകുമെന്ന് മന്ത്രി വ്യക്തമാക്കി. അതിതീവ്ര മഴ ആരംഭിച്ചതോടെ മൂവാറ്റുപുഴ നഗരത്തിനോട് ചേർന്നുള്ള കോർമല അടക്കം മണ്ണിടിച്ചിൽ ഭീഷണിയിലാണെന്ന് വാർത്തകൾ. താമസക്കാരായ 5 കുടുംബങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ട് റവന്യൂ വകുപ്പ് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിട്ടുണ്ട്. പോകാൻ മറ്റിടങ്ങളില്ലാത്തതിനാൽ കുടുംബങ്ങൾ മാറി താമസിക്കാൻ തയ്യാറായിട്ടില്ല. 2015 ജൂൺ 5 കനത്ത മഴയിലാണ് നഗരമധ്യത്തിലെ കോർമലക്കുന്ന് ഇടിഞ്ഞ് MC റോഡിൽ പതിച്ചത്. കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് നിന്നെത്തിയ വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയിൽ മലയിൽ 7 വിള്ളലുകൾ കണ്ടെത്തിയിരുന്നു. മൺസൂൺ ട്രോളിംഗ് നിരോധനം ഈ ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ നിലവിൽ വന്നു. 52 ദിവസമാണ് നിരോധനം. ഇതേ തുടർന്ന് മത്സ്യബന്ധന ബോട്ടുകളെല്ലാം കരയിൽ നിന്ന് മടങ്ങിയെത്തി. തീരമേഖലയിൽ ഇനി വർദ്ധയുടെ നാളുകളാണ്. ഇൻബോർഡ് വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യബന്ധനം നടത്താമെങ്കിലും ബോട്ടുകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളും കുടുംബങ്ങളും കഷ്ടതയിലായിരിക്കും. ഫിഷറീസ് ഹാർബറുകൾ നിശ്ചലമാകുന്നതോടെ അനുബന്ധ മേഖലയിലെ തൊഴിലാളികളും പട്ടിണിയിലാകും. 10,000 കുടുംബങ്ങളാണ് കൊച്ചി ഹാർബർ ആശ്രയിച്ച് കഴിയുന്നത്. ട്രോളിംഗ് നിരോധനം മുൻപിൽ കണ്ട് 100 ഫൈബർ വള്ളങ്ങളാണ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നിരോധനകാലത്ത് ഫൈബർ വള്ളങ്ങൾ കടലിൽ ഇറങ്ങുന്നത് തടയണമെന്ന് ബോട്ടുടമകൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും പരമ്പരാഗത വള്ളക്കാരും ഇതിനെതിരെ രംഗത്തുണ്ട്. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ ചെല്ലാനം ഫിഷിംഗ് ഹാർബറിൽ മീനുമായി എത്തുന്ന വള്ളങ്ങളുടെ തിരക്കനുഭവപ്പെട്ടു തുടങ്ങി. ഈ ബുധനാഴ്ച പുലർച്ചെ മുതൽ ചെറുമീനുകളുമായി വള്ളങ്ങൾ എത്തുന്നുണ്ട്. കൊഴുവ ഉൾപ്പെടെയുള്ള മീനുകളാണ് ഇവയ്ക്ക് ലഭിക്കുന്നത്. കൊഴുവയ്ക്ക് 120 മുതൽ 140 രൂപ വരെയൊക്കെയാണ് ലേലത്തിൽ വില ലഭിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ വള്ളങ്ങളിലേറെയും കടലിൽ ഇറങ്ങിയിരുന്നില്ല. ട്രോളിംഗ് നിരോധനമുള്ളതിനാൽ മൺസൂണിൽ നല്ല രീതിയിൽ മത്സ്യം കിട്ടേണ്ടതാണ്. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമാകുന്നത് തൊഴിലാളികൾക്ക് തിരിച്ചടിയാണ്. ചെമ്മീനും കുറഞ്ഞ രീതിയിൽ വള്ളങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് തൊഴിലാളികൾ പറഞ്ഞു. കേരള ലേബർ മൂവ്മെന്റ്സിന്റെയും കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളി, ഗാർഹിക തൊഴിലാളി, നിർമ്മാണ തൊഴിലാളി, തയ്യൽ തൊഴിലാളി, കാർഷിക തൊഴിലാളി ഫോറങ്ങളുടെ രൂപവൽക്കരണവും തൊഴിലാളികൾക്ക് ഉപജീവന ഉപകരണങ്ങളുടെ വിതരണവും നടത്തി. പള്ളിപ്പുറം മഞ്ഞുമത ബസലിക്ക പാരിഷ് ഹാളിൽ നടന്ന പരിപാടി എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒട്ടേറെ തൊഴിലാളികൾ പരിപാടിയിൽ പങ്കെടുത്തു. ലത്തീൻ കത്തോലിക്കർ, ദളിത് ക്രൈസ്തവർ, മത്സ്യത്തൊഴിലാളികൾ, മലയോര കർഷകർ അടക്കമുള്ളവരുടെ സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥ പഠിച്ച് പരിഹാരമാർഗ്ഗങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള JB കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് KRLCC പ്രതിനിധി സംഘം മുഖ്യമന്ത്രി VD സതീശനെ സന്ദർശിച്ചു. റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി സംഘടന പിന്നീട് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മെത്രാൻമാരായ ബിഷപ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കത്തെച്ചേരിൽ, ബിഷപ്പ് സെൽവിസ്റ്റർ പൊന്നുമുത്തൻ, ബിഷപ്പ് സെൽവരാജൻ ദാസൻ അടക്കമുള്ളവരാണ് മുഖ്യമന്ത്രിയെ സന്ദർശിച്ചത്. MLA മാരായ TJ വിനോദ്, MV വിൻസെന്റ് എന്നിവരും സംഘത്തോടൊപ്പമുണ്ടായിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, റവന്യൂ മന്ത്രി AP അനിൽകുമാർ, വനമന്ത്രി ഷിബു ബേബി ജോൺ, ഗതാഗതമന്ത്രി CP ജോൺ അടക്കമുള്ളവരെയും സംഘം സന്ദർശിച്ചു. കേരളത്തിലെ ലത്തീൻ കത്തോലിക്കർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംഘം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വനമന്ത്രി ഷിബു ബേബി ജോൺ പഴയ ആലുവ മൂന്നാർ റോഡ് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കോതമംഗലം MLA ഷിബു തെക്കുംപുറം മുഖ്യമന്ത്രിക്കും വനംവകുപ്പ് മന്ത്രിക്കും നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വനംമന്ത്രി മേഖല സന്ദർശിച്ചത്. ഡീൻ കുര്യാക്കോസ് MP, MLA മാരായ ഷിബു തെക്കുംപുറം, FRaja, കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ്, മറ്റ് ജനപ്രതിനിധികൾ, വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. എറണാകുളം ജില്ലയിലെ പ്രധാന സംസ്ഥാന പാതയായ ആലുവ മൂന്നാർ റോഡ് നാലുവരി പാതയാക്കാൻ സ്ഥലമേറ്റെടുപ്പിന് നടപടികൾ ആരംഭിച്ചു. ആലുവ, കുന്നത്തുനാട്, കോതമംഗലം താലൂക്കുകളിലെ 17 വില്ലേജുകളിൽ ഉൾപ്പെടുന്ന 103 ഏക്കറോളം സ്ഥലമാണ് ഏറ്റെടുക്കുന്നത്. ആലുവ പുളിഞ്ചോട് മുതൽ കോതമംഗലം കോഴിപ്പള്ളി ബൈപ്പാസ് ജംഗ്ഷൻ വരെ 38 കിലോമീറ്ററാണ് വികസനം നടത്തുന്ന മേഖല. 23 മീറ്റർ വീതിയിലാണ് സ്ഥലമെടുപ്പ്. 650+ കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. ആലുവ വെസ്റ്റ്, ചൂർണിക്കര, കീഴ്മാട്, ആലുവ ഈസ്റ്റ്, വാഴക്കുളം, അറക്കപ്പടി, വെങ്ങോല, മാറമ്പള്ളി, പെരുമ്പാവൂർ, രായമംഗലം, അശമന്നൂർ, ഇരമല്ലൂർ, തൃക്കാരിയൂർ, കോതമംഗലം വില്ലേജുകളിലാണ് സ്ഥലമേറ്റെടുക്കുന്നത്. ബൈപ്പാസ് നിർമ്മിക്കുന്നതിനാൽ പെരുമ്പാവൂർ ടൗണിൽ പാലക്കാട്ടു താഴം മുതൽ മരക്കാർ റോഡ് വരെയുള്ള ഭാഗം വീതികൂട്ടൽ ഒഴിവാക്കിയിട്ടുമുണ്ട്. ഈ ടൗണിൽ 2 വരിയായി തുടരും. AM റോഡിലെ മരുത് കവല മുതൽ പാലക്കാട്ടു താഴം വരെ OM PP റോഡുകൾ കുറുകെ കടന്ന് ഏകദേശം 4 കിലോമീറ്റർ നീളത്തിലാണ് ബൈപ്പാസ് വരുന്നത്. കൊച്ചി മൂന്നാർ പാതയുടെ നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി പെരിയാറിന് കുറുകെ നേര്യമംഗലത്ത് നടന്നുവരുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണം അതിവേഗം മുന്നേറുന്നു. ഓഗസ്റ്റ് മാസത്തോടെ പണി പൂർത്തിയാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2027 മാർച്ച് വരെ കരാർ കമ്പനിക്ക് കാലാവധിയുണ്ട്. എന്നാൽ ഓഗസ്റ്റിൽ തന്നെ നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കാനാകുമെന്ന് കരുതപ്പെടുന്നു. പെരിയാറിന് കുറുകെ നേര്യമംഗലത്തുള്ള പാലം ഏഷ്യയിലെ ആദ്യ A-ക്ലാസ് ആർച്ച് പാലമാണ്. 90 വർഷങ്ങൾ പിന്നിട്ട ഇതിന് സമാന്തരമായാണ് പുതിയ പാലം വരുന്നത്. ഉരുക്ക് നിർമ്മിത ആർച്ച് പാലം നിർമ്മാണത്തിന് 2 വർഷം മുൻപ് നടപടി ആരംഭിക്കുകയായിരുന്നു.
പഴയ ആർച്ച് പാലത്തിന്റെ മാതൃകയിലാണ് 214 മീറ്റർ നീളമുള്ള പുതിയ പാലവും നിർമ്മിക്കുന്നത്. 3 ബോസ്ട്രിംഗ് സ്റ്റീൽ ഘടിപ്പിക്കുന്ന ജോലികളാണ് ഇനി പൂർത്തിയാകാനുള്ളതെന്ന് നിർമ്മാണ പുരോഗതി വിലയിരുത്താനെത്തിയ ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. പാലം പണി

പൂർത്തിയാകുന്നതോടെ മൂന്നാറിലേക്കുള്ള സഞ്ചാരികൾക്കും മറ്റ് യാത്രക്കാർക്കും ഗതാഗതക്കുരുക്കില്ലാതെ സുഗമമായി പെരിയാറിന് കുറുകെ സഞ്ചരിക്കാനാകും. അതിഥി തൊഴിലാളികൾക്കൊപ്പം കേരളത്തിലേക്ക് നുഴഞ്ഞുകയറിയ ബംഗ്ലാദേശികളെ കണ്ടെത്താൻ ഊർജിത നടപടിയുമായി പോലീസ് രംഗത്തെത്തി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം രാജ്യവ്യാപകമായി നടക്കുന്ന പരിശോധനകളുടെ ഭാഗമായിട്ടാണിത്. അനധികൃതമായി രാജ്യത്ത് കടന്നിട്ടുള്ള ബംഗ്ലാദേശികൾ വൻ സുരക്ഷാ വെല്ലുവിളി ഉയർത്തുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. സംസ്ഥാന പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ വിഭാഗമാണ് പരിശോധനകൾക്കും തുടർ നടപടികൾക്കും നേതൃത്വം നൽകുന്നത്. ഇത്തരത്തിൽ പല ബംഗ്ലാദേശികളും വിവിധ ജില്ലകളിൽ നിന്ന് ഇതിനോടകം പിടിയിലായിട്ടുണ്ട്. കേന്ദ്രമാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും നടപടികൾക്ക് നിർദ്ദേശം നൽകിയത്. ബംഗാളിലേക്കും അസാമിലേക്കും മടങ്ങിപ്പോയ അതിഥി തൊഴിലാളികൾ തിരിച്ചുവരാത്തതും പ്രാദേശിക തൊഴിലാളികളുടെ ക്ഷാമവും മൂലം നിർമ്മാണ പ്രവൃത്തികൾ പാതിവഴിയിൽ സ്തംഭിച്ചിരിക്കുന്നുവെന്ന് വാർത്തകൾ. വികസന പദ്ധതികളും ഭവന നിർമ്മാണവും തീർക്കാൻ കഴിയാതെ ചെറുകിട വൻകിട കരാറുകൾ കഷ്ടപ്പെടുകയാണ്. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവുമായി കരാറുകാരുടെ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ബംഗാൾ, അസം സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു നിർമ്മാണ മേഖലയിലേക്ക് കൂടുതൽ തൊഴിലാളികൾ എത്തിയിരുന്നത്. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അവിടേക്ക് പോയവരിൽ 40% മാത്രമാണ് മടങ്ങിയെത്തിയത്. നിലവിലുള്ള തൊഴിലാളികൾ അമിത കൂലി ആവശ്യപ്പെടുന്നത് കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. വിവിധ തൊഴിൽ മേഖലകൾക്ക് ആശ്വാസമായി അതിഥി തൊഴിലാളികൾ കേരളത്തിൽ കൂട്ടത്തോടെ തിരിച്ചെത്തി തുടങ്ങി. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബംഗാളിലേക്ക് പോയ തൊഴിലാളികളാണ് കഴിഞ്ഞ ദിവസം ആലുവ സ്റ്റേഷനിലെത്തിയത്. ബസ്സുകളിലും തൊഴിലാളികൾ മടങ്ങുന്നുണ്ട്. എന്നാൽ പോലും സ്വദേശത്തേക്ക് പോയവരിൽ 25% പേർ മാത്രമാണ് തിരിച്ചെത്തിയതെന്നാണ് കണക്ക്. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ പേർ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് വെസ്റ്റ് നൈൽ പനി ബാധിച്ച് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. എറണാകുളം ആലുവ സ്വദേശി മുരളീധരനാണ് മരിച്ചത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഒരാഴ്ചക്കിടെ വെസ്റ്റ് നൈൽ പനി ബാധിച്ച് എറണാകുളത്ത് തന്നെ ഉണ്ടാകുന്ന രണ്ടാമത്തെ മരണമാണിത്. കഴിഞ്ഞ ദിവസം പറവൂർ സ്വദേശിനി സരസ്വതി അമ്മയാണ് രോഗം ബാധിച്ച് മരിച്ചത്. തലവേദന, പനി, പേശിവേദന, തലചുറ്റൽ, ഓർമ്മ നഷ്ടപ്പെടൽ തുടങ്ങിയവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. എപ്പോഴും രോഗലക്ഷണങ്ങൾ പ്രകടമാകണമെന്നില്ല. അതിനാൽ തന്നെ പനി ബാധിച്ചാൽ ഉടൻ ചികിത്സ നേടണമെന്ന് ആരോഗ്യ വിദഗ്ധർ അറിയിച്ചു. വെസ്റ്റ് നൈൽ എന്ന വൈറസാണ് രോഗകാരണം. ക്യൂലക്സ് കൊതുകാണ് രോഗം പരത്തുന്നത്. സംസ്ഥാനത്ത് ആദ്യമായി 2011 റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂത്താട്ടുകുളം നഗരസഭയിലെ ഹോട്ടലുകളിലും മറ്റ് ഭക്ഷണ വിൽപ്പന കേന്ദ്രങ്ങളിലും നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തി. സ്ഥാപനങ്ങളിലെ ജീവനക്കാർ പാലിക്കേണ്ട ശുചിത്വ നടപടികളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ബോധവൽക്കരിച്ചു. അതേസമയം വയനാട് സുൽത്താൻ ബത്തേരിയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളിൽ കൂടുതൽ പേർക്ക് ഷിഗല്ല ബാധ ഉണ്ടായത് സമ്പർക്കത്തിലൂടെയാണോ എന്ന് സംശയമുണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നിലവിൽ മേഖലയിൽ രോഗം നിയന്ത്രണ വിധേയമാണ്. റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നും മന്ത്രി കോഴിക്കോട് കൂട്ടിച്ചേർത്തു. കുട്ടമ്പുഴ പിണവൂർക്കുടി ഉന്നതിയിൽ ആനക്കൂട്ടം മറിച്ചിട്ട പനമരം വീടിന് മുകളിൽ പതിച്ച് നാശനഷ്ടമുണ്ടായി. സംഭവത്തിൽ ആളഭയമില്ല. പിണവൂർക്കുടി ഉന്നതിയിലെ മുക്കുഭാഗത്ത് പൊട്ടനാനിക്കൽ മായാവിനോയിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് മുകളിലേക്കാണ് പനമരം മറിച്ചിട്ടത്. ഈ ബുധനാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നത് അള്ളുംപുറത്ത് രാജനും കുടുംബവുമാണ്. വീടിന് മുകളിലേക്ക് എന്തോ വീഴുന്ന ശബ്ദം കേട്ട് ഇവർ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ആന പുരയിടത്തിൽ നിൽക്കുന്നത് കണ്ടത്. തുടർന്ന് ഇവർ അടുത്ത വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. സമീപവാസികളെത്തി ഒച്ചവെച്ചാണ് ആനയെ ഓടിച്ചത്. മേഖലയിൽ ആനശല്യം രൂക്ഷമായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ പ്രതിരോധ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു.

0: റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ്. പരിപാടി കേൾക്കാം വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.
1: റേഡിയോ കൊച്ചി 90 FM, എറണാകുളം ഡയറീസ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: സിഗ്നേച്ചർ
2: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
3: ചെറുഹാസ്യ വേഷങ്ങളിലൂടെ നടന്നു കയറി അതിൽ തന്നെ മലയാള സിനിമയിൽ തന്റെ ചുവടുറപ്പിച്ച് ക്രമേണ അഭിനയ പ്രാധാന്യമുള്ള ഒട്ടനവധി വേഷങ്ങൾ കൂടി പ്രേക്ഷകർക്ക് നൽകിയ അയാൾ, പ്രിയ നടൻ സലീം കുമാർ, 2026 ജൂൺ 6 നമ്മിൽ നിന്ന് വിട പറഞ്ഞു. അദ്ദേഹത്തിനുള്ള സ്മരണാഞ്ജലി കൂടിയാണ് ഇന്നത്തെ സിഗ്നേച്ചർ അധ്യായം. പെട്ടെന്ന് എഴുതി തയ്യാറാക്കിയ ഈ അധ്യായത്തിനായി സിഗ്നേച്ചറിൽ അവതരിപ്പിച്ചു പോരുന്ന സംവിധായകൻ KG ജോർജുമായി ബന്ധപ്പെട്ട അധ്യായത്തിന്റെ രണ്ടാം ഭാഗം അല്പം മാറ്റിവെക്കുകയാണ്. കുടുംബ അകത്തളങ്ങളിലെ രാഷ്ട്രീയം പറഞ്ഞ KG ജോർജ് സിനിമാ കാഴ്ചകൾ എന്ന വിഷയത്തിന്റെ രണ്ടാം ഭാഗം ജൂലൈയിലെ ആദ്യ സിഗ്നേച്ചർ അധ്യായമായി എത്തിച്ചേരും. ഈ അധ്യായത്തിൽ പ്രധാനമായി സലീം കുമാർ ഭാവപകർച്ച നൽകിയ ഗൗരവമേറിയ ഒരുപിടി കഥാപാത്രങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഒപ്പം അദ്ദേഹത്തിന്റെ മറ്റു ചില വേഷങ്ങളിലൂടെയും കലാജീവിതത്തിലൂടെ തന്നെയും കടന്നുപോകാം. പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ അല്പസ്വല്പം ഹാസ്യ പ്രകടന കേൾവികളിലൂടെയും.
4: എന്റെ അമ്മോ, ഞാൻ എന്താണ് ഈ കാണുന്നത്?
5: അല്ലത്തും അപക്രുവ
4: എന്ന് വെച്ചാ
5: ദൈവത്തിന് നന്ദി, ഞാൻ ജോലി നോക്കിയിരുന്ന ഷേക്കിന്റെ പറമ്പിൽ ഒന്ന് കുളിക്കാൻ ഇത്ര വെള്ളം കിട്ടുമെന്നറിയാൻ ഞാൻ ഒന്ന് കുളിച്ചു നോക്കിയതാ. അപ്പോഴാണ് ഷേക്കിന്റെ പറമ്പ് മുഴുവൻ എണ്ണപ്പാറുവെന്ന് അറിയുന്നത്.
6: ആ ഷേക്കിന്ന് എണ്ണമറ്റ എണ്ണ കമ്പനികളുള്ള ഒരു കോടീശ്വരനാണ്. അദ്ദേഹത്തിന്റെ വിശ്വസ്ത മാനേജറായ എന്നെ അദ്ദേഹം 100,000 ബ്രഹ്മാക്കി മാറ്റി. അവിടെ എല്ലാവരും എന്നെ ബഹുമാന സൂചനാർത്ഥം അൽ കമലാസൻ എന്നാണ് വിളിക്കാറ്.
3: സലീം കുമാർ എന്ന അനുഗ്രഹീത നടന്റെ ജനനം എറണാകുളം ജില്ലയിലെ നോർത്ത് പരവൂരിലാണ്. അവിടെ ചിറ്റാറ്റുകരയിൽ ഗംഗാധരൻ കൗസല്യ ദമ്പതികളുടെ മകനായി 1969 ഒക്ടോബർ 10 സലീം ജനിച്ചു. സാമൂഹിക പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പനെ നെഞ്ചിലേറ്റിയ ആളായിരുന്നു പിതാവ് ഗംഗാധരൻ. അതിനാലാണ് മതചട്ടങ്ങളിൽ നിന്ന് മാറി സലീം എന്ന പേര് മകനെ അദ്ദേഹം അല്പം വ്യത്യസ്തമായി പകർന്നു നൽകിയത്. എന്നാൽ തുടർന്ന് വിദ്യാഭ്യാസ ആരംഭകാലത്ത് കുമാർ എന്നുകൂടി പേരിനൊപ്പം ചേർത്തത് സ്കൂൾ അധികൃതരാണ്, വ്യവസ്ഥകളോട് പൊരുത്തപ്പെടാൻ. അങ്ങനെ സലീം സലീം കുമാറായി മാറി. പ്രദേശത്തെ ഗവൺമെന്റ് LP സ്കൂളിലും തുടർന്ന് നോർത്ത് പറവൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലും മാലിയൻകര SNM കോളേജിലുമൊക്കെയായി പ്രീ ഡിഗ്രി തലമുറ പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് എറണാകുളം മഹാരാജാസിലേക്ക് ബിരുദ പഠനത്തിനായി അദ്ദേഹത്തിന്റെ കടന്നുവരവ്. മിമിക്രിയുടെ ലോകത്തേക്കും തുടർന്ന് സിനിമയിലേക്കുമുള്ള ചുവടുവയ്പ്പുകൾ യഥാർത്ഥത്തിൽ അവിടെ നിന്നായിരുന്നു എന്ന് പറയാം. സർവകലാശാല കലാമത്സരങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു അയാൾ. അനുകരണ കല തന്നെ തട്ടകം. അങ്ങനെ കൊച്ചിൻ സാഗർ, കലാഭവൻ തുടങ്ങിയ കലാസംഘങ്ങളിലേക്ക്, തുടർന്ന് ഏഷ്യാനെറ്റിലെ കോമിക്കോള വഴി മിനി സ്ക്രീനിലേക്ക്. സിനിമയ്ക്ക് മുൻപ് കൊച്ചി ആരതി തിയേറ്റേഴ്സിൽ നാടക നടൻ എന്ന നിലയിലും അല്പനാളുകൾ. കലാഭവനിൽ നിന്നുള്ള അനേകം പ്രതിഭകൾ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന കാലമാണ് 1980കളുടെ രണ്ടാം പകുതി മുതൽ ഏതാണ്ട് 2 പതിറ്റാണ്ടോളം. 1990കളിലാകട്ടെ ആ വഴി തന്നെ ചലച്ചിത്രങ്ങളിൽ മുഖം കാണിച്ച് പിന്നീട് ശ്രദ്ധേയരായവർ അനേകമുണ്ട്. അതിൽ പലരും സലീം കുമാറിന്റെ സുഹൃത്തുക്കളുമായിരുന്നു. അത്തരക്കാരുടെ പ്രചോദനത്തിനാലും സഹായത്താലും കൂടിയാകാം സലീം കുമാറിന്റെയും ചലച്ചിത്ര പ്രവേശനം.
7: ആ കുട്ടി എന്താ വിളിച്ചത്? ദേഹെണ്ണക്കാരനാ?
8: ദേഹത്തെ എണ്ണയർന്നു ചോദിക്കേ.
7: അതെന്താ നിന്നെ അച്ചാറിടാൻ പോന്ന രാമൻകുട്ടി അച്ചാറ്? സത്യം പറടാ, നിങ്ങൾ തമ്മിൽ ലവ് ഇല്ലേ?
8: അതെങ്ങനെ മനസ്സിലായി?
7: മോനെ, കന്നിമാസം വന്നു എന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല.
8: ഓ, കലണ്ടർ നോക്കണ്ടൊക്കെ നീ പറയൂ.
7: എടാ, നീ ഒന്ന് ആഞ്ഞു പിടിച്ച ഈ പന്തല് പൊളിക്കുന്നതിന് മുമ്പ് ഒരു കല്യാണം കൂടി നടത്തിട്ട് പോവാ. നിങ്ങൾ രണ്ട് കുടുംബക്കാരും തമ്മിലുള്ള അവിഹിത ബന്ധം സ്ട്രോങ് ആക്കി ചെയ്യാം. ഹോം അപ്ലയൻസ് ഓഫ് ദ ടു ഫാമിലീസ്

0: You are the link.
1: Link?
0: No, no, no, no. You are the link of the link. The two family attached to the bathroom, your family's food and accommodation.
1: What do you mean?
0: Mean. അങ്ങനെയൊന്നുമില്ല. നെയ് മീൻ, ചാളമീൻ, അയലമീൻ, പിലോപ്പി മീൻ. പോയി ഇംഗ്ലീഷ് അറിയില്ല. എന്നിട്ടൊരു സ്പീച്ച് വന്നിരിക്കുന്നു മലയാളി.
2: ആദ്യം ചില സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റ് വേഷമൊക്കെ സലീം കുമാർ ചെയ്തിട്ടുള്ളതായി കേട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തതയില്ല. 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഇഷ്ടമാണ് നൂറുവട്ടം നടൻ ഷിജു നായകനായി രംഗത്ത് വന്നതായിരുന്നു. ഗാനങ്ങളും മറ്റും ഏറെ ഹിറ്റായ ഈ സിനിമയിൽ പ്രാധാന്യം കുറഞ്ഞ ഒരു കോമഡി വേഷത്തിൽ സലീം കുമാർ വെള്ളിത്തിരിയിൽ രംഗത്ത് വന്നു. കഥാനായകനായ പ്രസാദിന്റെ പരിചയക്കാരന്റെ ഒരു രസികൻ വേഷമായിരുന്നു അത്. രാധാകൃഷ്ണൻ എന്നാണ് പേര്. മറ്റു പല നടന്മാരുടെയും ആദ്യകാലത്തെ ചെറുവേഷങ്ങളിൽ അവർക്ക് ശബ്ദം നൽകിയിരിക്കുന്നത് വേറെ വ്യക്തികളാണ്. എന്നാൽ ഇവിടെ സലീം കുമാർ തന്നെയാണ് കഥാപാത്രത്തിന് ശബ്ദം നൽകിയത്. അതും പ്രാധാന്യം കുറഞ്ഞ ഒരു വേഷത്തിന്. ഇതും ഒരു ഭാഗ്യം തന്നെയാണ്.
3: ഏതായാലും പ്രസാദ് സാറിന് തൽക്കാലത്തേക്ക് ഒരു അസുഖം വന്ന് വളരെ നന്നായി. വിശുദ്ധിന്റെ പോരാകാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ. സത്യം പറയാലോ സാറേ, സാറിന്റെ പോരാനേക്കാൾ എനിക്ക് ഇഷ്ടമായത് വിശുദ്ധിന്റെ പോരാണ്. നോക്കിയോ നോക്കിയോ, ഈ ചാരായ തരംഗം, സഹതാപ തരംഗം എന്നൊക്കെ പറയും പോലെ ഇനി ഇവിടെ നിന്ന് ഒരു ശില്പ തരംഗമായിരിക്കും. സാറേ, സാറ് ക്ലീൻ ഔട്ട്.
2: ആദ്യ വർഷങ്ങളിൽ തന്നെ കോമഡി നടൻ എന്ന രീതിയിൽ സലീം കുമാർ ശ്രദ്ധ നേടിത്തുടങ്ങി. അധികവും വിപണി മൂല്യവും ബഡ്ജറ്റും കുറഞ്ഞ കോമഡി ചിത്രങ്ങൾ തന്നെ. സാധാരണക്കാരുടെ സാധാരണ കഥകൾ രസകരമായി പറയാൻ ശ്രമിച്ച ആ സിനിമകളിൽ സാധാരണക്കാരനായ സലീം കുമാറും പതിവായി ഇടം പിടിച്ചു തുടങ്ങി. ന്യൂസ് പേപ്പർ ബോയ്, അഞ്ചര കല്യാണം, ഗുരുശിഷ്യൻ, മന്ത്രിക്കൊച്ചമ്മ, ഗ്രാമപഞ്ചായത്ത് അടക്കമുള്ള രസകരമായ ചിത്രങ്ങൾ. ഇക്കാലത്തെ ചിത്രങ്ങളിൽ ശ്രദ്ധേയം മണ്ണാടിയാർ പെണ്ണിന്, ചെങ്കോട്ട ചെക്കൻ, മാട്ടുപെട്ടി മച്ചാൻ, മീനാക്ഷി കല്യാണം അടക്കമുള്ളവയാണെന്ന് തോന്നുന്നു.
4: ഇനി മോക്ക് തങ്ങനങ്ങൾ ഹിന്ദി പാട്ട് പഠിപ്പിച്ചതാട്ടോ. ചൂരക്കേ ദിൽ മേ ജോ ചൊറിയാ ചെളി, ചൂര എന്ന് വെച്ചാൽ ചൂരമീൻ, ദിൽ മേര എന്ന് വെച്ചാൽ മനസ്സ്. ചൂരമീന്റെ മനസ്സ് ചെളി പിടിച്ച് ചൊറിയായി. ഇപ്പൊ മോൾക്ക് മനസ്സിലായില്ലേ തങ്ങനങ്ങളിലെ ഹിന്ദിയിലുള്ള എക്സർസൈസോ?
5: എക്സർസൈസ് എക്സ്പീരിയൻസ്,
4: രണ്ടായാലും ഒന്നാണ് മോളെ.
2: അഭിനയിക്കാനുള്ള അവസരം സിനിമ ഏതെന്ന് നോക്കാതെ സലീം കുമാർ സ്വീകരിച്ചതാകാം. കാരണം അയാൾ ഒരു കാലത്ത് സിനിമയിലൊന്നും മുഖം കാണിക്കാൻ വല്ലാതെ കൊതിച്ചവനാണല്ലോ, അതിനായി അലഞ്ഞവൻ തന്നെയാണല്ലോ. അത്തരമൊരു നടനാണ് 1996 ആദ്യ വേഷം ചെയ്ത് ഒന്നര പതിറ്റാണ്ടിനുള്ളിൽ ആദാമിന്റെ മകൻ അബു എന്ന ചിത്രം വഴി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടി മലയാളികളുടെ ആകെ അഭിമാനമായതെന്നതും ശ്രദ്ധേയം. കാരണം അഭിനയത്തോടയാൾക്ക് അടക്കാനാകാത്ത അഭിനിവേശമായിരുന്നു. ഏൽപ്പിക്കുന്ന ഏതു വേഷവും ആ കൈകളിൽ ഭദ്രമായിരുന്നു താനും.
6: ഇന്ത്യൻ നിയമ വ്യവസ്ഥ അനുസരിച്ച് എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് അസമയം? അങ്ങനെ ആനിന് മാത്രമില്ലാത്തൊരു അസമയം ഒരു പെൺകുട്ടിക്ക് മാത്രമായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ദി ബേസിക് റൈറ്റ്സ് ഓഫ് ആൻ ഇന്ത്യൻ സിറ്റിസൺ, റൈറ്റ് ടു ഈക്വാലിറ്റി, ആർട്ടിക്കിൾ 14 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അസമയത്ത് ഒരു പെൺകുട്ടിയെ കണ്ടതായി സാക്ഷികൾ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ആ സമയം ഏതാണെന്ന് കൃത്യമായി രേഖപ്പെടുത്താൻ കോടതിക്ക് കഴിയണം.
7: മിസ്റ്റർ മുകുന്ദൻ, നിങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ പ്രിവിലേജസിനെ ഒരിക്കലും ചോദ്യം ചെയ്യരുത്.
6: ഐ വിൽ ക്വസ്റ്റ്യൻ ദ കോർട്ട്സ്. ചോദ്യം ചെയ്യപ്പെടേണ്ടത് കോടതിയാണെങ്കിൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. കാരണം കോടതിയേക്കാൾ വലുതാണ് സത്യം. അല്ലെങ്കിൽ കോടതി ഉറക്കെ വിളിച്ച് പറയണം, നമ്മുടെ ഈ നാട്ടിൽ ഇത്ര മണിതൊട്ട് ഇത്ര മണിതരെ അസമയമാണ്. ആ സമയത്ത് പുറത്തിറങ്ങുന്ന പെൺകുട്ടികൾക്ക് സംഭവിക്കുന്ന യാതൊന്നിനും നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുകയില്ല എന്ന് പറയാൻ പറ്റുമോ?
2: ആദ്യകാലത്തെ മീനാക്ഷി കല്യാണം, മാട്ടുപെട്ടി മച്ചാൻ അടക്കമുള്ള മുകേഷ് ജോസ് തോമസ് ചിത്രങ്ങളിൽ തന്നെ അദ്ദേഹം രംഗത്ത് വന്ന ബ്രോക്കറും വക്കീലുമടക്കമുള്ള വേഷങ്ങളുടെ പുനരവതരണങ്ങൾ അനേകവട്ടം മലയാള പ്രേക്ഷകർ തുടർന്നുള്ള വർഷങ്ങളിൽ കാണുകയും ചെയ്തു. എന്നാൽ സലീം കുമാറിൽ ഒരിക്കലും ആവർത്തന വിരസത പ്രേക്ഷകർക്ക് അനുഭവപ്പെട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാകാതിരിക്കാൻ തക്കതായ എന്തോ മാന്ത്രികത അയാളുടെ അഭിനയ സിദ്ധിയിലും ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതാണ് നമുക്ക് എന്നേക്കുമായി നഷ്ടമായത്.
8: എങ്കിൽ പിന്നെ ബിരിയാണി ഫിക്സ്.
9: ആ ഫിക്സ്,
8: ഒട്ടകത്തിന്റെ ഇറച്ചിയാവുമ്പോ നല്ല രുചിയാണ്.
9: ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്.
8: അതെന്താ? ഒട്ടകൻ ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്.
9: പക്ഷിയ
8: കേട്ടിട്ടില്ലേ? ഒട്ടക പക്ഷി അറബിയിൽ ഒരു ചൊല്ലുണ്ട്, അതായത് ഒട്ടകത്തെ ഉപദ്രവിക്കരുത്. അഥവാ ആരോ ഒരുവൻ ഒട്ടകങ്ങളെ ഉപദ്രവിച്ചാൽ അൽ ഫത്തലു, അവനെ പത്തലൂരി അടിക്കണമെന്നാണ് താറമരുഭൂമിയിലെ നിയമം.
2: 2000s വിപണി മൂല്യം കൂടുതലുള്ള സംവിധായകരുടെ ചിത്രങ്ങളിൽ അദ്ദേഹം പതിവായി ഇടം തേടി തുടങ്ങിയത്. ഈ കാലഘട്ടത്തിലാണ് കോമഡി താരമായി സലീം കുമാർ വല്ലാതെ വളർന്നത്. അദ്ദേഹത്തിന്റെ കോമഡി കരിയറിൽ ബ്രേക്ക് നൽകിയത് റാഫി മെക്കാട്ടൻ ഒരുക്കിയ തെങ്കാശി പട്ടണമാണെന്ന് പറയാം.
0: ഈ സൈസ് വൃത്തികെട്ട ശബ്ദം ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്തതുകൊണ്ട് ചോദിക്കുക.

0: താൻ ഏതാ?
1: ഞാനിവിടെ ഏറ്റവും പുതിയതാ. ഹൈ, ഇത് കേഡിയൻ കമ്പനിയുടെ വണ്ടിയാ?
2: വണ്ടി മാത്രമല്ല ഞാനും.
1: കണ്ട നന്നായി, കേഡി കമ്പനിയിലേക്കുള്ള വഴി ചോദിക്കാൻ ഇരിക്കുന്നു. ഞാനവിടെ ജോലി കിട്ടിട്ട് വന്നതാ മാനേജരായിട്ട്.
0: ഈശ്വര, ഇവിടെ ആരുന്നല്ലോ പറഞ്ഞിട്ട്?
3: എന്താ
0: ഐശ്വര്യമായിട്ട് കേറിക്കോ, ഇത് കേഡി കമ്പനിയിലെ മാനേജർമാർക്ക് പലപ്പോഴും ആവശ്യം വരുന്ന വണ്ടിയാ.
1: മാനേജർമാർക്ക് കുതിരവണ്ടിയാ?
0: ഏ, ഇതാണ് കേഡി കമ്പനിയുടെ ആംബുലൻസും മോർച്ചറിയും.
1: അയ്യോ,
0: വലത് കലച്ചു കേറിക്കോ.
1: ഞാനെന്റെ പെട്ടി ആൾത്തർക്ക് വെച്ചിരിക്കും, എടുത്തിട്ട് വരാം.
0: ഓഹോ, അപ്പൊ ശവപ്പെട്ടി ആയിട്ടാണോ വന്നിരിക്കുന്നത്?
4: തുടർന്നും മറ്റനേകം ഹാസ്യവേഷങ്ങൾ, വൺമാൻ ഷോയും ഈ പറക്കും തളികയും സൂത്രധാരനും അടക്കമുള്ള ചിത്രങ്ങളിലെ സലീം കുമാർ വേഷങ്ങൾ.
5: ഏതവനാണ് ലോറി കത്തതെന്ന് മല്ലേക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. രാമു, എന്ത് പറ്റിയടാ?
6: ഏയ്, ചായ നെറുകും തലേ കയറി ബ്ലോക്ക് ആയതാ.
7: ഇനി നീ എങ്ങാനും
8: നീ ആരെയും നോക്കണ്ട? ശിവൻകുട്ടി
6: പതിനൊന്നേപത്തിന്റെ കാവിലമ്മ വന്നു നോക്കിയതാ. അതിലിപ്പ എങ്ങൾ വരുന്നുണ്ട്. അവൾക്ക് കൊടുത്ത ഹോസ്പിറ്റലിൽ ജോലി ശരിയായിട്ടുണ്ട്.
0: ജോലി ശരിയാക്കി തന്നത് ആരാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം.
9: അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ?
4: 2003 കമലിന്റെ സംവിധാനത്തിൽ പുറത്തു വന്നതാണ് ഗ്രാമഫോൺ എന്ന ചിത്രം. ഫോർട്ട് കൊച്ചിയുടെയും മട്ടാഞ്ചേരിയുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഈ ദിലീപ് സിനിമ മനോഹരമായ ഒരു പ്രണയകഥ പറഞ്ഞതാണ്. അതും ഒരു നാൾ കൊച്ചിയിൽ വസിച്ചിരുന്ന ജൂതരുടെ പശ്ചാത്തലം കൂടി ഉൾക്കൊണ്ട് അവതരിപ്പിച്ച ചിത്രം. അവരിൽ ഒരു പെൺകുട്ടിയാണ് കഥാനായികയായ ജെനിഫർ. മീര ജാസ്മിൻ അവതരിപ്പിച്ച കഥാപാത്രം. അവൾ ഉള്ളുകൊണ്ട് ഇഷ്ടപ്പെടുന്നത് കളിക്കൂട്ടുകാരനും പ്രാരാബ്ധക്കാരനുമായ സച്ചിദാനന്ദനെയും. അയാളൊരു പഴയ സംഗീതജ്ഞന്റെ മകനാണ്. സച്ചിദാനന്ദന്റെ പിതാവ് പണ്ടേ മരണമടഞ്ഞ രവീന്ദ്രനാഥൻ മുരളി അവതരിപ്പിച്ച കഥാപാത്രം ജെനിഫറിന്റെ പിതൃസഹോദരി സാറയുമായി പ്രണയത്തിലായിരുന്നു. എന്നാൽ സാമുദായിക സാമൂഹിക കാരണങ്ങളാൽ ആ പ്രണയം പൂവണിഞ്ഞില്ല. രേവതി മനോഹരമാക്കിയ സാറ അവിവാഹിതയായി തുടർന്നു രവീന്ദ്രനാഥന്റെ ഓർമ്മകളുമായി. ആ ഓർമ്മകളിൽ അയാളുമുണ്ട്, സലീം കുമാർ മനോഹരമാക്കിയ തബല ഭാസ്കരൻ. നായിക നായകന്മാർക്കൊപ്പം കഥ നടക്കുന്ന കാലഘട്ടത്തിലും അയാളുണ്ട്, പിതാവിന്റെ സുഹൃത്തെന്ന സ്വാതന്ത്ര്യത്തോടെ. സിനിമയിൽ കടന്നുവരുന്ന ഫ്ളാഷ് ബാക്ക് രംഗങ്ങളിൽ യുവാവായും കഥ നടക്കുന്ന കാലഘട്ടത്തിൽ മധ്യവയസ്സ് പിന്നിട്ടവനായും രംഗത്തുവരുന്ന ആ സവിശേഷ കഥാപാത്രത്തെ അന്ന് 35 വയസ്സ് തികയാത്ത സലീം കുമാർ അനന്യമായി അവതരിപ്പിച്ചു.
10: നിങ്ങളുടെ പേഷ്യന്റിന്റെ ബ്ലഡ് യൂറിനും ടെസ്റ്റ് ചെയ്തത് തന്നെയാ?
11: യൂറിൻ ചിലപ്പോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ബ്ലഡ് ടെസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ആ ഇരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഒരു തുള്ളി ബ്ലഡ് ഇല്ല, ഫുൾ ചാരായ. ബ്ലഡ് ഉണ്ടായിരുന്നെങ്കിൽ അയാളെ നിങ്ങളിട്ട് കഷ്ടപ്പെടുത്തുമായിരുന്നോ? കണ്ണി ചോരയില്ലാത്തവൻ. ഒരു മിനിറ്റ്
0: മോനെ, സച്ചി പോണ്ട, നമുക്ക് ഒരു ബില്ല് കൊടുക്കണ, ഇത്രക്ക് നേരോ? ഒന്ന് പുറത്തിറങ്ങിയ ബാസ്കേനത്ത് കാറ്റുള്ളായിരുന്നേ.
11: ബാക്കിയുള്ളവരുടെ കാറ്റ് വേറായി, കയ്യിൽ കാച്ചന്റെ 360 രൂപ എടുത്ത്.
0: നീ എന്താ കളിയാക്കണ? അവന്റെ ഒരു തമാശ കാച്ചേ, അതും എന്നോട്.
4: ജെനിയും സച്ചിയും മനസ്സിൽ സൂക്ഷിച്ച തുറന്നു പറയാൻ മടിയേറെയുള്ള പ്രണയവും അവസാനം അതിന്റെ പ്രതിഫലനങ്ങളും, അവർക്കരികിലെത്തുന്ന നവ്യ നായർ കഥാപാത്രം പൂജ എന്ന പെൺകുട്ടിയും, പിന്നെ അവസാനത്തെ ആ ഒറിജിനൽ ക്ലൈമാക്സും ഒക്കെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നതാണ്. രണ്ട് ക്ലൈമാക്സ് ഉള്ള സിനിമയാണ് ഗ്രാമഫോൺ. ഒന്ന് നായികാ നായകന്മാരുടെ നൊമ്പരപ്പെടുത്തുന്ന വേർപാടും, പിന്നെ രണ്ടാമത് വന്നതിൽ അവരുടെ ഒത്തുചേരലും. ചിലപ്പോഴൊക്കെ വിട്ടുകൊടുക്കലിനും വല്ലാത്തൊരു സൗന്ദര്യമുണ്ടെന്ന് പ്രഖ്യാപിച്ച ഈ പ്രണയകഥയുടെ മനോഹരാവിഷ്കാരത്തിൽ ഒടുവിലുണ്ണികൃഷ്ണന്റെ സേട്ടുപാപ്പയ്ക്കും ഗീതാ സലീമിന്റെ സൈഗാൾ യൂസഫിനും എരഞ്ഞോളി മൂസയുടെ ലൂയിസിനുമൊക്കെയൊപ്പം സലീം കുമാറിന്റെ ആ പ്രത്യേക വേഷവും ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. അതാണ് അഭിനയത്തിന്റെ മാന്ത്രികത. പ്രായം പലപ്പോഴും അവിടെ ഘടകമായിരിക്കില്ല.
0: അവൻ ആരെ എന്നോട് കൽപ്പിക്കാൻ? അവന്റെ അച്ഛൻ കൽപ്പിച്ചിട്ടില്ല എന്നോട്. എന്നിട്ട് ആ എന്നെ അവൻ ഭരിക്കാൻ പറ്റി?
11: ആസ്പത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ കാച്ചിനവൻ വേണം. കള്ളു കുടിക്കാനും വട്ടച്ചെലവിനും എന്തെങ്കിലും താടാന്ന് പറഞ്ഞ് ഇടക്കിടക്ക് തല ചൊറഞ്ഞ് നിക്കണ് കാണാലാ?
0: അതെന്റെ അവകാശമാണ്. ഒന്നില്ലെങ്കിൽ അവന്റെ അച്ഛന്റെ തോളത്ത് കൈയിട്ട് ഒരുപാട് നാളെ നടന്നവനാ ഈ തബല ഭാസ്കരൻ, അല്ലല്ലോ ഈ. എന്നിട്ട് ആ സ്ഥാനം എനിക്കോ തരണ്ടേ? ഒരു ദിവസം ഞാനവനെ മര്യാദ പഠിപ്പിക്കും. കോരണക്കുറ്റി നോക്കി ഒരു പളങ്ക് പളങ്കിയ പമ്പരം കറങ്ങണത് പോലെ കറങ്ങൂല.
11: കറങ്ങും.
0: കറങ്ങൂല.
11: കറങ്ങും.
0: ഇല്ലന്നേ.
4: ഗ്രാമഫോണിന് മുൻപും പിൻപും ഒക്കെയായി വന്ന ഒട്ടനേകം ഹാസ്യവേഷങ്ങൾ, പലതും പ്രേക്ഷകർ എന്നും ഓർത്തിരിക്കുന്നത്. അവയിലെ അനേകമനേകം കൗണ്ടറുകൾ നിത്യജീവിതത്തിൽ ഇന്നും മലയാളി പതിവായി ഉപയോഗിക്കുന്നത്. എന്നാൽ പുനർവായനകളിൽ നിലവാരം കുറഞ്ഞ കോമഡികളെന്ന് തോന്നാനിടയുള്ളത്. പക്ഷേ അത് ജനകീയമായതിൽ സലീം കുമാർ അവതരിപ്പിച്ച് ഫലിപ്പിച്ച രീതിക്ക് വലിയ സ്ഥാനമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പുലിവാൽ കല്യാണത്തിൽ നായകനെ വരെ സൈഡാക്കിക്കൊണ്ടാണ് മണവാളൻ അരങ്ങു തകർത്തത്. കല്യാണരാമനിലെ പ്യാരിയും കിളിച്ചുണ്ടം മാമ്പഴത്തിലെ ഉസ്മാനും തിളക്കത്തിലെ നായകന്റെ അളിയൻ ഓമനക്കുട്ടനും പിന്നെ CID മൂസയിലെ പേരില്ലാത്ത ഭ്രാന്തനുമൊക്കെയായി സലിംകുമാർ പ്രേക്ഷക മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയത് തീർച്ചയായും കോമഡി വേഷങ്ങൾ വഴി തന്നെയാണ്.

0: മികച്ച ഹാസ്യനടനുള്ള സംസ്ഥാന പുരസ്കാരം അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലൂടെ സലീം കുമാർ സ്വന്തമാക്കുകയും ചെയ്തു. എന്നാൽ അവക്കിടയിലും ചില ഗൗരവ സ്വഭാവമുള്ള വേഷങ്ങൾ അദ്ദേഹം ഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അല്പം ഹാസ്യമേൽപ്പൊടി ചേർക്കുകയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കഥാപാത്രം പ്രത്യക്ഷത്തിൽ ഹാസ്യ സ്വഭാവമില്ലാത്തതും ഉദാഹരണമായി കമൽ തന്നെ ഒരുക്കിയ പെരുമഴക്കാലമെന്ന ചിത്രമെടുക്കാം. 2004 പുറത്തുവന്ന ഈ ചിത്രം തികച്ചും സ്ത്രീ കേന്ദ്രീകൃത കഥ പറഞ്ഞതാണ്. മീരാ ജാസ്മിൻ അവതരിപ്പിച്ച റസിയെയും പിന്നെ കാവ്യ മാധവന്റെ ഗംഗയും. ഗംഗയുടെ ഭർത്താവ് വിനീത് കഥാപാത്രം രഘുരാമയ്യരുടെ മരണം സൗദി അറേബ്യയിൽ വെച്ചായിരുന്നു. അതും അക്ബർ എന്ന സുഹൃത്തിന് പറ്റിയ ഒരു കയ്യബദ്ധം വഴി. ദിലീപ് അവതരിപ്പിച്ച അക്ബർ റസിയയുടെ ഭർത്താവാണ്. ആ മരണത്തിൽ ഗംഗ അയാൾക്ക് മാപ്പ് നൽകിയില്ലെങ്കിൽ രഘുവിന്റെ ജീവന് പകരം അക്ബറിന്റെ ജീവനെടുക്കും അവിടുത്തെ ഭരണകൂടം. മാപ്പ് വാങ്ങിയെടുക്കാനുള്ള ഓട്ടത്തിലാണ് റസിയെയും മാമുഖയെ അവതരിപ്പിച്ച പിതാവ് അബ്ദുവും പിന്നെ മരിച്ചവന്റെയും മരണത്തിന് ഉത്തരവാദിയായവന്റെയും പൊതുസ്നേഹിതൻ ജോൺ കുരുവിള എന്ന ബിജു മേനോൻ കഥാപാത്രവുമൊക്കെ. മാനവസ്നേഹത്തിന്റെ വിജയമാണ് സിനിമയുടെ അവസാനം തെളിഞ്ഞു നിൽക്കുന്നത്. കുടുംബത്തിലെന്നാൽ ഒരു സവിശേഷ കഥാപാത്രമുണ്ട്, ഒരു വിടുവായൻ വൃതൻ.
1: എടോ, മാനത്തൊരു മാവ് നടാം, പക്ഷെ അറബി നാട്ടിൽ കുലകേസപ്പെട്ട ഒരാളുടെ തടി രക്ഷപ്പെടുത്താ എന്ന് പറഞ്ഞാൽ ഏതായാലും നിങ്ങൾ മുഖ്യമന്ത്രിക്ക് വേദന കൊടുക്ക. ഭാര്യയാണല്ലേ, ചെന്നോളൂ.
2: സുഹൂദി അറേബ്യ നാട് ശരിയത്താണ് കോടതി, അതാണ് ഇപ്പൊ ചതിയായി പോയത് എന്ന ശരി. അസ്സലാം വലൈക്കും.
1: ശരി.
3: നജീബ, രണ്ട് ബാനും കൂടി നിങ്ങൾക്ക് വാങ്ങിക്കോ.
2: കാനുള്ളൊരു സാധനവും തിന്നൂടാ, മനസ്സമാനില്ല. എന്നിട്ടേ
3: ചായ അത്ര നന്നായില്ലോ,
2: ബന്നുണ്ടാവില്ലല്ലേ.
3: ബ്രെഡ് മതി, ഇതാകുമ്പോ തൊള്ളേന്ന് വേ ഇറങ്ങിക്കോളൂ.
2: ചായാണ് കുടിച്ചും കഴിഞ്ഞ്
1: ബോളത് കുടിച്ച
4: വേണ്ട. നജീബിക്ക
1: മാമെങ്കിലും കുടിക്കും.
2: വേണ്ട
3: നജീബ്, ഈ കായ് കൊടുത്ത് വാങ്ങിയല്ലേ, വെറുതെ കണ്ടെങ്കിൽ നിനക്ക്.
1: റസിയ മോളെ, എന്റെ കാര്യോർത്തിട്ട് എനിക്കിപ്പോ ബേജാറ് കൂടുതല്. ഇങ്ങനെ തിന്നാനും കുടിക്കാനും നടന്നാ എന്റെ ആരോഗ്യം ഭംഗിയൊക്കെ പോവൂലേ. ആ എം എൽ എ കൊണ്ട് കാര്യം നടക്കൂല. എന്നാലും അയാൾ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാം ഞമ്മക്ക്. ഞാനൊന്ന് അന്വേഷിക്കാം, എന്നിട്ട് ഞമ്മക്ക് തിരുവനന്തപുരത്തേക്കൊന്ന് പോവാം.
3: ഞമ്മൾ കാറിലാണോ പോണത്?
1: ഞമ്മളിപ്പോ കാറിലാണല്ലോ.
3: അതല്ലോ തിരുവനന്തപുരത്തേക്ക്.
1: എന്തിനത്?
3: അല്ല, കാറിലാവുമ്പോ ഞമ്മൾ ഇഷ്ടത്തിന് എവിടെയെങ്കിലും നിർത്തി വല്ലതൊക്കെ തിന്നും കുടിച്ച് പോവാലോ.
0: 2005 ദിലീപ് നായകനായി പുറത്തിറങ്ങിയ ചാന്ദുപൊട്ടെന്ന ലാൽജോ സിനിമ സൂപ്പർ ഹിറ്റ് ആയതാണ്. ഇവിടെയും സലീം കുമാറിന് തന്റെ പതിവ് രീതി പോലൊരു വേഷം സുഹൃത്ത് സംവിധായകൻ ഒരുക്കിവെച്ചിരുന്നു. പരദൂഷണം പറയലിൽ മികവ് കാണിച്ച വറീദ് എന്ന ചായക്കടക്കാരന്റെ വേഷം. എന്നാൽ അതേ ലാൽജോസ് തന്റെ അടുത്ത ചിത്രത്തിൽ നായകനാക്കിയത് അതേ സലീം കുമാറിനെ തന്നെയായിരുന്നു എന്നതാണ് കൗതുകകരമായ കാര്യം. യഥാർത്ഥത്തിൽ അതുവരെ പ്രേക്ഷകർ ആ നടനെ നോക്കിക്കണ്ട രീതിക്ക് ഏറ്റവും വലിയ ബ്രേക്ക് കൊടുത്തത് ആ ലാൽജോസ് ചിത്രമാണ്. അച്ഛനുറങ്ങാത്ത വീട് തന്നെയാണ് ആ സിനിമ. സലീം കുമാർ സലീം അഹമ്മദ് ഒരുക്കിയ ആദാമിന്റെ മകൻ അബു എന്ന സിനിമ വഴി ദേശീയ അവാർഡിന് അർഹനാകുന്നതിന് ഏകദേശം 5 വർഷങ്ങൾക്കും മുൻപ് പുറത്തുവന്ന ചിത്രം. ഹൃദയത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന ഒരു മികച്ച സിനിമാവിഷ്കാരം. സലീം കുമാറിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികവേറിയ കഥാപാത്രങ്ങളിലൊന്ന്. കഥാനായിക ലിസമ്മയുടെ പിതാവ് സാമുവൽ എന്ന കേന്ദ്ര കഥാപാത്രം. പിന്നീടൊരിക്കൽ സംവിധായകന്റെ കുപ്പായം കൂടി സലീം കുമാർ അണിഞ്ഞപ്പോൾ അദ്ദേഹം ഒരുക്കിയ 3-ൽ 2 ചിത്രങ്ങളും അവഗണിക്കപ്പെട്ടവരുടെ കഥ പറഞ്ഞതാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇരു സിനിമകളും സലീം കുമാർ തന്നെയാണ് നിർമ്മിച്ചതും. ഇതിന്റെ മൂലകാരണം ആ നടന്റെ മനുഷ്യസ്നേഹിയുടെ മനസ്സിലുണർന്ന സാമൂഹിക ചിന്തകളായിരിക്കാം. 2015 പുറത്തിറങ്ങിയ കമ്പാർട്ട്മെന്റ്, 2017 കറുത്ത ജൂതൻ എന്നിവയാണ് മേൽപ്പറഞ്ഞ ഈ ചിത്രങ്ങൾ. ഇവ തിയേറ്ററിൽ പരാജയമാവുകയും ചെയ്തു. നീതി വല്ലാതെ നിഷേധിക്കപ്പെട്ട ഒരു കുടുംബത്തിന്റെ കഥ ഹൃദയഭേദകമായി പറയപ്പെട്ടതാണ് അച്ഛനുറങ്ങാത്ത വീടെന്ന ചിത്രം. വാർദ്ധക്യത്തിലേക്കടുക്കുന്ന സാമുവൽ എന്ന പിതാവും അയാളുടെ 3 പെൺമക്കളും നേരിടേണ്ടി വന്ന ദുരന്ത കഥ പറഞ്ഞ സിനിമ ബാബു ജനാർദ്ദനന്റെ രചനയാണ്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച സൂര്യനെല്ലി സ്ത്രീ പീഡനക്കേസിന്റെ പശ്ചാത്തലത്തിൽ നോൺ ലീനിയറായി കഥ പറഞ്ഞ ആ ചിത്രത്തിൽ സലീം കുമാർ എന്ന നടൻ ആ പെൺമക്കളുടെ പിതാവായി ജീവിക്കുകയായിരുന്നുവെന്ന് പറയാം. തനിക്ക് പെൺമക്കൾ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ എന്ന ചിന്തയൊക്കെയാകാം ആ ഭാവ പകർന്നാട്ടത്തിന് കാമ്പ് പകർന്നത്.
4: നമ്മുടെ
2: വീട്ടിലാ നോക്കിയേച്ചിയൊക്കെ കണ്ടില്ലേ. പത്തിന്

0: നമ്മൾ ഇവിടുന്ന് ദൂരത്തൊരു സ്ഥലത്തേക്ക് താമസം മാറും. എന്നിട്ട് അവിടെ നല്ലൊരു സ്കൂളിൽ ലിസ മോളെ ചേർക്കും. അവിടെ ആരും മോളെ തിരിച്ചറിയത്തില്ല. അപ്പൊ പിന്നെ ആരും കളിയാക്കത്തുമില്ല, കമന്റ് അടിക്കത്തുമില്ല. മോളപ്പ എന്താ വേണ്ടേ? കഴിഞ്ഞതൊക്കെ മറന്ന് നല്ലവണ്ണം പഠിച്ച് അപ്പ മോഹിച്ച് പോലൊരു ഡോക്ടറാവണം.
1: മോളിങ്ങനെ മിണ്ടാണ്ട് പറയാണ്ടൊക്കെ ഇരുന്ന പപ്പയ്ക്ക് വിഷമാവില്ലേ? നമ്മുടെ പപ്പ പാവല്ലേ. പപ്പ നമുക്ക് വേണ്ടി എന്തോരാ കഷ്ടപ്പെടുന്നേ. അപ്പൊ നമ്മൾ എന്താ വേണ്ടേ? പപ്പയെ വിഷമിപ്പിക്കരുത്.
2: 2006 ആദ്യ മാസങ്ങളിലാണ് അച്ഛനുറങ്ങാത്ത വീടെന്ന ശ്രദ്ധേയ സിനിമ തിയേറ്ററുകളിലെത്തിയത്. സിനിമയത്ര വിജയമായുമില്ല. എന്നാൽ 2005 ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം സലീംകുമാറിന് ഈ സിനിമ നേടിക്കൊടുത്തു. അദ്ദേഹം നേടിയ ആദ്യ ശ്രദ്ധേയമായ ചലച്ചിത്ര പുരസ്കാരം. സാമുവലിന്റെ ഭാര്യ ലില്ലിക്കുട്ടി പണ്ടേ മരണപ്പെട്ടതാണ്. ഇളയ മകളായ ലിസമ്മയും പിന്നെ മൂത്തവരായ ഷെർലിയും ട്രീസയും. മുക്താ ജോർജ് അവതരിപ്പിച്ച ലിസമ്മ ഹയർ സെക്കൻഡറി തല വിദ്യാർത്ഥിനിയാണ്. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞു വരുന്ന വഴി അവൾ അപ്രത്യക്ഷയാവുകയാണ്. കുടുംബം അവളെപ്പറ്റിയുള്ള അന്വേഷണത്തിലുമാണ്. യഥാർത്ഥത്തിൽ അവൾ തന്റെ പരിചയക്കാരനായ ടോമിക്കൊപ്പമാണ് പോയത്. എന്നാൽ ഉള്ളിൽ അവളോട് പ്രണയമൊന്നുമില്ലാത്ത അയാൾ ലിസമ്മയെ എത്തിച്ചത് പെൺവാണിഭ സംഘത്തിന്റെ പക്കലായിരുന്നു. തുടർന്ന് ആ കുടുംബം കടന്നുപോകുന്ന വേദനകൾ, നീതി നിഷേധിക്കപ്പെടുന്ന കാഴ്ചകൾ, വല്ലാത്തൊരു സിനിമാനുഭവവുമാണ് അച്ഛനുറങ്ങാത്ത വീട് പ്രേക്ഷകർക്കൊരുക്കുന്നത്. അതിലേറ്റവും ശ്രദ്ധേയം ഉള്ളുലയ്ക്കുന്ന രീതിയിലുള്ള സലീംകുമാറിന്റെ ഭാവപകർച്ചകളും. ഈ സിനിമയുടെ രണ്ടാം ഭാഗമായി 2013 ബാബു ജനാർദ്ദനന്റെ സംവിധാനത്തിൽ ലിസമ്മയുടെ വീടെന്ന ചിത്രവും പുറത്തിറങ്ങി.
3: എനിക്കും എന്റെ മോക്ക് പരാതിയൊന്നുമില്ല സർ. സംഭവിച്ചെല്ലാം വിധിയാണെന്ന് കരുതി ഞങ്ങൾ സമാധാനിച്ചോളാം. തെളിവെടുപ്പെന്നും പറഞ്ഞ് എന്നെ എന്റെ മോളെ നാടായ നാട് മുഴുവൻ നടത്തി. എന്റെ മോളിൽ നിന്ന് നാട്ടുകാർക്ക് ഒരു കാഴ്ച വസ്തുവാണ് സർ. കേസും കോടതി ഒന്നും വേണ്ട. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ഞങ്ങൾക്ക് നീതി വേണ്ട സർ. ഞങ്ങൾക്ക് ഈ പോലീസിന്റെ നീതി വേണ്ട. ഞാനങ്ങനെ കാലു
4: പിടിക്കണം സർ. സാമൂല് വിഷമം കൊണ്ട് പറഞ്ഞു പോയത്.
2: സലീംകുമാർ ആകെ 3 സിനിമകളാണ് സംവിധാനം ചെയ്തത്. ആദ്യത്തേതായ കമ്പാർട്ട്മെന്റ് എന്ന ആ സിനിമ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ കഥയാണ് പറഞ്ഞത്. അത്തരക്കാർ തന്നെയാണ് ആ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തതെന്നതും ശ്രദ്ധേയം. സാമൂഹിക പ്രതിബദ്ധതയോടെയും കരുണയോടെയുമുള്ള സിനിമാവിഷ്കാരവും ഉള്ളു തൊടുന്നതാണ് ഈ സിനിമ. 2017 പുറത്തിറങ്ങിയ കറുത്ത ജൂതനാകട്ടെ കേരളത്തിൽ ജീവിച്ചു പോന്ന ജൂത സമൂഹത്തിലെ ശ്രദ്ധിക്കപ്പെടാതെ പോയ കറുത്ത നിറക്കാരുടെ കഥ പറഞ്ഞതാണ്. അവർ തദ്ദേശീയ ജൂതരുമാണ്. മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഈ സിനിമ നേടുകയുണ്ടായി. ഇരുവയിലും ശ്രദ്ധേയ വേഷങ്ങളിൽ സലീംകുമാർ അഭിനയിക്കുകയും ചെയ്തു. കറുത്ത ജൂതനിൽ കേന്ദ്ര കഥാപാത്രമായി തന്നെ. ആരോൺ എലിയാഹു എന്നാണ് കേന്ദ്ര കഥാപാത്രത്തിന്റെ പേര്.
5: മരണക്കിടക്കെ കിടന്നുപോലും ഉമ്മാച്ചി എന്നെ ശപിച്ചു കാണോ വീരാകുഞ്ഞെ. കാക്കത്തളല് പോലും ഇല്ലാത്തിടത്ത് ഉമ്മാച്ചിയും പെങ്ങളെ തനിച്ചാക്കി ആർക്കും വേണ്ടാത്ത ചരിത്രം എഴുതാൻ പോയി മകനെ ഓർത്ത് അവര് ശപിച്ചു കാണും വീരാകുഞ്ഞെ.
6: നീ എന്തൊക്കെയായി പറയുന്ന? 6 മാസം കഴിഞ്ഞാൽ അമ്മയെ കാണാനുള്ള ഏർപ്പാടുണ്ടാക്കാൻ ഇസഹാക്ക് പറഞ്ഞതല്ലേ?
5: ഇസഹാക്ക് അന്യന്റെ സന്തോഷത്തിനു വേണ്ടി ഒരു കള്ളം പറയുന്നതിൽ തെറ്റില്ല എന്ന് വിശ്വസിക്കുന്നവൻ. ഇസഹാക്ക് നല്ലവനാ. ഒരു കള്ളം എന്റെ സന്തോഷത്തിനു വേണ്ടി അവൻ പറഞ്ഞു. നൊന്തുനീർ പ്രസവിച്ച മകനെ സ്വന്തം ജീവൻ പകുത്തു നൽകി പഴയ നിയമത്തിലെ മോശയെ പോലെ സ്വന്തം കല്ലറയിലേക്ക് നടന്നു നീങ്ങുന്ന എന്റെ ഉമ്മാച്ചി ആ സ്വർണത്തിലെ പാതി മറിഞ്ഞ ഓർമ്മയിൽ ഞാൻ കണ്ടു വീരാകുഞ്ഞെ. എന്നിട്ട് ഞാൻ ഉമ്മാച്ചിയെ തേടി നടന്നു. തെറ്റമ്മ മരിച്ചു എന്നൊക്കെ എങ്ങനെയാ ഒരു മകനെ ഉമ്മാച്ചിയുടെ കല്ലറുണ്ടാവും. കാലകീടങ്ങൾ തിന്നു തീർക്കും മുമ്പ് അതും തേടിയുള്ള എന്റെ യാത്ര ഞാൻ തുടങ്ങുകയാണ്. ഒരു തിരിച്ചു വരവ് ഇനി ഉണ്ടാവില്ല. ഉയർപ്പുകളില്ലാത്ത കല്ലറയിലേക്കാണ് എന്റെ യാത്ര.
2: ആദ്യ 2 സിനിമകൾ പോലെ തന്നെ സ്വന്തം രജനിയിൽ സലീംകുമാർ ഒരുക്കിയ 3 ചിത്രം ദൈവമേ കൈതൊഴാം കെ കുമാർ ആകണം ആയിരുന്നു. സാമൂഹിക ആക്ഷേപഹാസ്യ സ്വഭാവം പുലർത്തിയതായിരുന്നു 2018 പുറത്തിറങ്ങിയ ഈ ചിത്രം. ജയറാമാണ് നായകനായ കൃഷ്ണകുമാറിനെ അവതരിപ്പിച്ചത്. സലീംകുമാറും പ്രധാന വേഷത്തിലുണ്ട്. നെടുമുടി വേണു, അനുശ്രീ, ശ്രീനിവാസൻ അടക്കമുള്ളവരും രംഗത്ത് വന്ന ചിത്രം ഫാന്റസി സ്വഭാവം കൂടി പുലർത്തുന്നതാണ്. എന്നാൽ ആവിഷ്കാരപരമായി ഈ സിനിമയൊരു വിജയമല്ല എന്നതാണ് വ്യക്തിപരമായ വിലയിരുത്തൽ. സിനിമ തിയേറ്ററുകളിൽ പരാജയമാവുകയും

0: ചെയ്തു. അച്ഛനുറങ്ങാത്ത വീട്ടിലെ ശ്രദ്ധേയ പ്രകടനത്തിന് ശേഷം സിനിമാ അഭിനയവുമായി സലീംകുമാറിന്റെ കരിയർ വീണ്ടും മുൻപോട്ട് പോവുകയാണ്. രാജമാണിക്യവും അണ്ണൻ തമ്പിയും മുല്ലയും ചട്ടമ്പിനാടും ടു ഹരിഹർ നഗറും ഷേക്സ്പിയർ എം എ മലയാളവും അടക്കമുള്ള ശ്രദ്ധേയമായതും അല്ലാത്തതുമായ ഒട്ടനവധി ചിത്രങ്ങളിലെ ഒട്ടനവധി വേഷങ്ങൾ, മിക്കതും ഹാസ്യവേഷങ്ങൾ, ചിലതൊക്കെ അല്പം ഗൗരവ സ്വഭാവമുള്ളതും. അതിനിടയിൽ ഒരു സാധാരണ ഹാസ്യചിത്രത്തിൽ, ഒരു സാധാരണ കള്ളം വേഷത്തിൽ സലീംകുമാർ പക്ഷേ പ്രേക്ഷകരെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു ഹാസ്യവേഷം തന്നെയാണ്. 2008 ദീപു കരുണാകരന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിലെത്തിയ ക്രേസി ഗോപാലൻ എന്ന ദിലീപ് ചിത്രമാണത്. അതിൽ കള്ളൻ ഗോപാലന്റെ സുഹൃത്തായ മറ്റൊരു കള്ളൻ വേഷം സലീംകുമാറിന് ലഭിച്ചു. ചുരുക്കം സമയം മാത്രം രംഗത്തുള്ളത്, പിന്നെ മരണം പുൽകുന്നവൻ. എന്നാൽ ആ പ്രതികാര പ്രണയകഥയിലെ വഴിത്തിരിവിന്റെ ഭാഗങ്ങളിൽ കടന്നുവരുന്ന ഈ വേഷത്തിന് സലീംകുമാർ ജീവൻ പകർന്ന രീതി ഉള്ളുലയ്ക്കുന്നത് തന്നെയും.
1: എന്തായാലും ആഴ്ചയിലാഴ്ച നമുക്ക് രക്തം മാറ്റണം. ഇടക്കിടക്ക് നമുക്ക് വേദന കൂടുമ്പോ ഒരു കരച്ചിലുണ്ട്, കണ്ടെടുക്കാൻ പറ്റില്ല. ഈ അസുഖം പൂർണ്ണമായിട്ട് മാറ്റാൻ ഒരു ഓപ്പറേഷൻ വേണം. വലിയ തുകയോ ഞാനിവിടെ പോകും കാശിന്. ഇവിടെ വന്ന് പല പണികളും നോക്കി, ഒന്നും വട്ടൊത്തുന്നില്ല. പിന്നെ ആവശ്യങ്ങൾ കൂടിയപ്പോൾ ഞാൻ കണ്ട എളുപ്പ വഴിയാ മോഷണം. എന്റെ അമ്മക്കറിയില്ല ഞാൻ കള്ളനാണെന്ന്. അറിഞ്ഞാൽ ആ പാവം ചങ്ക് വെട്ടിച്ചാവും. ഓപ്പറേഷൻ നല്ലൊരു തുക അടിച്ചെടുക്കാൻ പറ്റിയ അന്ന് ഞാനീ പണി നിർത്തും. അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് അതിന് മിച്ചം വില കാശുണ്ടെങ്കിൽ പെട്ടിക്കടങ്ങി പെട്ടിക്കട ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സമാധാനമായിട്ട് നീണ്ടു നിവർന്ന് കിടന്നുറങ്ങണം.
0: 2009 മലയാള സിനിമയിൽ ഒരു കൂട്ടം ചിത്രങ്ങൾ ഒന്നായി പുറത്തിറങ്ങി. എന്നുവെച്ചാൽ പല സംവിധായകരൊരുക്കിയ 10 ഹ്രസ്വ ചിത്രങ്ങൾ ഒറ്റ സിനിമയാക്കി തിയേറ്ററുകളിൽ എത്തിച്ചു. കേരള കഫേ തന്നെയാണത്. മോഹൻലാലും ജയറാമും ഒഴിച്ച് അക്കാലത്തെ പ്രമുഖരൊക്കെ അതിൽ രംഗത്ത് വന്നിട്ടുണ്ട്. രഞ്ജിത്തിന്റെ ആയിരുന്നു ആവിഷ്കാരം. അതിലുമുണ്ട് കണ്ണു നനയിക്കുന്ന ഒരു ചെറു സിനിമയിൽ സലീംകുമാർ. കച്ചവട സിനിമകളുടെ വക്താവായി അന്ന് പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുന്ന അൻവർ റഷീദ് ഒരുക്കിയതാണ് ബ്രിഡ്ജ് എന്ന ആ സിനിമ. തിയേറ്ററുകളിൽ വൻ വിജയമായ രാജമാണിക്യത്തിനും ഛോട്ടാ മുംബൈക്കും അണ്ണൻ തമ്പിക്കുമൊക്കെ ശേഷം അദ്ദേഹത്തിന്റേതായി ഒരു ചെറു സിനിമ. അതിൽ സലീംകുമാറിനൊപ്പം ഭാര്യവേഷത്തിൽ കൽപ്പനയും പിന്നെ അയാളുടെ അമ്മയായി ശാന്താദേവിയുമുണ്ട്. ഒരു കൈവിരലിൽ എണ്ണാവുന്ന കഥാപാത്രങ്ങൾ മാത്രം കടന്നുവരുന്ന അത്ര തന്നെ ദിവസങ്ങളിൽ ചിത്രീകരണം പൂർത്തിയാക്കിയിട്ടുണ്ടാകാൻ ഇടയുള്ള ചുരുക്കനേരം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞ ഒരു ചെറു സിനിമ. എന്നാൽ ആഴം ഏറെയുള്ള സിനിമ. ഭാര്യയുടെ നിർബന്ധം മൂലമാണ് മണികണ്ഠന് തന്റെ പ്രായമായ അമ്മയെ ഉപേക്ഷിക്കേണ്ടി വരുന്നത്. അതിനു മുൻപ് അയാൾ അവർക്കൊപ്പം സഞ്ചരിക്കുകയാണ് കൊച്ചി എന്ന ആ വൻ നഗരത്തിലൂടെ. അവരുടെ ആഗ്രഹങ്ങൾ തന്നെ കൊണ്ടാകും വിധം സാധിച്ചു കൊടുക്കുകയാണ്, അവരെ സന്തോഷിപ്പിക്കുകയാണ്. വൈകാരികമായ ഗംഭീരമായ സിനിമാനുഭവവുമാണ് ബ്രിഡ്ജ് പ്രേക്ഷകർക്ക് പകർന്നു നൽകുന്നത്. സലീംകുമാർ അടക്കമുള്ള അഭിനേതാക്കളുടെ ഉജ്ജ്വല പ്രകടനവും കൂടിയാകുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ട രണ്ടുപേരുടെ കൂടിച്ചേരലിന്റെ ഈ സിനിമാ അവതരണം അതിമനോഹരമാകുന്നു.
2: വേലിക്കിറങ്ങണോന്ന് തോന്നുമ്പോ അമ്മക്കൊന്ന് വാതുർന്ന് പറഞ്ഞൂടെ,
3: ഇത് എത്രാമത്തെ പ്രാവശ്യോ കട്ടിലി തന്നെ, കണ്ണല്ലേ കാണാതുള്ളൂ, നാക്കിന് കുഴപ്പമൊന്നുമില്ലല്ലോ.
4: ദിവാകരൻ
3: ചേട്ടൻ ചത്തിട്ട് എട്ട് കൊല്ലോയി. ഞാൻ മണികണ്ഠനാമേ.
4: മണി
3: എന്താമേ
4: വിസന്നിട്ട് അമ്മക്ക് വയറ് കത്തുന്നട.
3: ഇത്രയും നേരമായിട്ട് അമ്മക്കൊന്നും കൊടുത്തില്ലേടി.
2: ദേനെ വായിരിക്കുന്നൊന്നും കേക്കരുത്, തിന്നേമ്പൊക്കെ വിട്ട് 10 മിനിറ്റ് ആയില്ല.
3: മറന്നുപോയായിരിക്കും, നീ ഇത്തിരി 500 കൊടുക്കും.
2: മലക്കും മലക്കും, മോനെ കാണുമ്പോ മലക്കം ഇത്തിരി കൂടുതലാ. നാലി വിറ്റാ കൊണ്ടുവന്നു പറഞ്ഞു നോക്കിയേ, അപ്പൊ കാണാൻ കെട്ടി ഒരു പുറപ്പെടുന്നേ.
3: കൂടുതൽ വർത്തമാനം പറഞ്ഞത് അമ്മക്ക് ഇത്തിരി 500 കൊടുക്കും.
2: ഇത്രയും കഴി, ഇത്രയും നേരമായിട്ട് ഞാനൊന്നും കഴിച്ചിട്ടില്ല, അതൊന്നും നോക്കാൻ ഇവിടെ ആരുമില്ലല്ലോ.
0: ആദാമിന്റെ മകൻ അബു. സലീംകുമാറിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത സിനിമ 2011 ജൂണിലാണ് തിയേറ്ററുകളിലെത്തുന്നത്. പച്ചയായ ജീവിത കാഴ്ചകൾ അവതരിപ്പിച്ച ഈ ചിത്രം സലീം അഹമ്മദ് സംവിധാനം ചെയ്തതാണ്. മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും സലീംകുമാറിന് ഈ സിനിമ സമ്മാനിച്ചു. ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ചിത്രം ഇരുവേദികളിലും മികച്ച സിനിമയ്ക്കും പശ്ചാത്തല സംഗീതത്തിനുമുള്ള അവാർഡുകളും ദേശീയ തലത്തിൽ മികച്ച ഛായാഗ്രഹണം, സംസ്ഥാന തലത്തിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം എന്നിവയും മറ്റു അവാർഡുകളും സ്വന്തമാക്കുകയും ചെയ്തു.
1: ഉസ്താദേ, ഉസ്താദേ, ഞാൻ കണ്ട് പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും ഇങ്ങടെ കബറി പിടിച്ച് കരഞ്ഞ് സങ്കടങ്ങൾ പറയാ. സങ്കടങ്ങൾ സഹിക്കാതാവുമ്പോ നിങ്ങൾ ഇവിടെയല്ലേ വന്നിരിക്കാറ്? ജോൺസണും മരം വിറ്റു, ഐശുവിന്റെ പശുക്കള് വിറ്റു, ഓളുടെ ദേഹത്തുണ്ടായിരുന്ന തരിപ്പൊന്നുപോലും വിറ്റു. ഞങ്ങൾക്ക് ഹജ്ജിന് പോകാനുള്ള പണമായി ഉസ്താദെ. ആദ്യമായി യാത്ര ചോദിക്കേണ്ടതും പൊരുത്തം വാങ്ങേണ്ടതും നിങ്ങളോടല്ലേ. ഇൻഷാ അല്ലാഹ്.

0: മാസം ഞങ്ങൾ പുറപ്പെടും. അറിഞ്ഞോ അറിയാതെയോ ഇങ്ങളുടെ മനസ്സിനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. ഇങ്ങളുടെ ഒരു രക്ഷ എന്റെ ഐശ്വര്യ കൂടെ ഉണ്ടാവണം. അസ്സലാമു അലൈക്കും.
1: സിനിമയുടെ പ്രമേയം ലളിത സുന്ദരമാണ്. സലീംകുമാർ അവതരിപ്പിച്ച അബു വൃദ്ധനായ ഒരു അത്തർ കച്ചവടക്കാരനാണ്. അബു തന്റെ ദാരിദ്ര്യത്തിനിടയിലും ഭാര്യ ഐഷമ്മയ്ക്കൊപ്പം ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള ഒരുക്കങ്ങളിലാണ്.

0: വെക്കണം. പിണക്കങ്ങൾ മറന്ന് കടങ്ങൾ വീട്ടി ഹൃദയവിശുദ്ധിയോടെ വേണം ഹജ്ജ് കർമ്മം നടത്താൻ. അതിനായുള്ള അവരുടെ ശ്രമങ്ങൾ, അതിലാ ഗ്രാമവും സമൂഹവും ഒപ്പം തന്നെയുണ്ട്.
1: ഒരു മാസത്തോളുള്ള യാത്രയല്ലേ, എന്നായാലും ഐറ്റിങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ചല്ലേ പറ്റൂ.
2: ഒറ്റക്കാവുമ്പോ എനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ അവരിലുണ്ടായിരുന്നുള്ളൂ. നാൽക്കാലികളായിട്ട് കണ്ടിട്ടില്ല.
1: നമ്മള് കണ്ട കിനാക്കളൊക്കെ നടക്കാൻ പോവാ. നിന്റെ സ്വർണം വിറ്റതും ഇതും കൂടി ട്രാവൽസിൽ കൊടുത്താ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ തീരും. പിന്നെ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ജോൺസന്റെ കയ്യിൽ നിന്ന് ബാക്കി കാശ് വാങ്ങി ട്രാവൽസ് കൊടുത്താ മതി. ഇനി നമുക്ക് ധൈര്യമായിട്ട് തുടങ്ങാം മൈസൂർ യാത്ര. പറിച്ചിലുകളും പൊരുത്തം വാങ്ങലും.
0: എന്നിട്ടും അത് സാധിക്കാതെ പോകുന്നു. എന്നെങ്കിലും ഒരിക്കലത് അവർ നിറവേറ്റുമെന്ന ശുഭപ്രതീക്ഷ പകരുന്നതാണ് ആദാമിന്റെ മകൻ അബുവിന്റെ ക്ലൈമാക്സ് രംഗം. 2005 പുറത്തിറങ്ങിയ ഉദയനാണ് താരമെന്ന റോഷൻ ആൻഡ്രൂസ് ചിത്രം. സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറഞ്ഞ ഹൃദ്യമായ ചലച്ചിത്രാവിഷ്കാരം. അതിൽ നായകവേഷത്തിൽ ഉദയനായി മോഹൻലാലുണ്ട്. പ്രതിനായകൻ എന്നൊക്കെ വിളിക്കാവുന്ന സുപ്രധാന വേഷത്തിൽ തിരക്കഥാ സംഭാഷണ രചയിതാവായ ശ്രീനിവാസനുമുണ്ട്. മീനയും മുകേഷും ജഗതി ശ്രീകുമാറും ഭാവനയും ഒക്കെ അടങ്ങിയ താരനിര വേറെ. കഴിവും പരിചയ സമ്പത്തുമുള്ള ഉദയഭാനു എന്ന സഹസംവിധായകന്റെ ഒരു സിനിമ നടക്കാനായുള്ള ശ്രമങ്ങളുടെ കഥ പറഞ്ഞതാണ് രസകരമായ എന്നാൽ ആഴമുള്ള ഉദയനാണ് താരമെന്ന ചിത്രം. ഇതിൽ സലിംകുമാർ രംഗത്ത് വന്നത് ഉദയന്റെ സുഹൃത്തായ റഫീഖ് എന്ന ചെറുവേഷത്തിലാണ്. സിനിമകളിൽ അവസരം ചോദിച്ച് നടക്കുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ് അയാൾ. റഫീഖിന് തണലായത് ക്രമേണ ഉദയൻ ഒരുക്കിയ ആദ്യ സിനിമ തന്നെയും.
3: നമസ്കാരം സർ.
4: റഫീഖെ പറ്റി
3: ഇന്ന് കാലത്ത് ഹൈദരാബാദ് എക്സ്പ്രസിന്
4: നീ വന്നേ? നീ എന്താ എന്നെ വിളിച്ചത്? സാറേന്നോ?
3: അല്ല, അത്
4: നമ്മൾ തമ്മിൽ ഇതൊക്കെ വേണോ റഫീഖെ?
3: സെറ്റിൽ വെച്ചൊരു ഡയറക്ടറെ.
4: ഏയ്, അങ്ങനെ നിയമമൊന്നുമില്ല. നീ എന്നെ സാറേ എന്ന് വിളിച്ചാൽ നമ്മൾക്കിടയിൽ എന്തോ ഒരു അകൽച്ച ഉള്ളതുപോലെ എനിക്ക് തോന്നും. അതുകൊണ്ട് അത് വേണ്ട.
3: ഇല്ല, ഇനിയില്ല. എന്നാലും ഉദയനെ ഓർത്തല്ലോ. ഉദയന്റെ പടത്തിലൊരു വേഷം ചെയ്യാൻ ഇവിടെ എത്തണമെന്ന് പുറക്ഷന്മാരോട് പറഞ്ഞപ്പോ എനിക്ക് കരച്ചിലാവുന്നത് സന്തോഷം കൊണ്ട്. രാവിലെ നടന്നല്ലോ, എത്ര കാലം ചാൻസ് അന്വേഷിച്ച് തല്ലാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാ റോൾ ഉണ്ടെന്ന് പറഞ്ഞ് ഒരാളെന്നെ വിളിക്കുന്നത്.
0: ആ സിനിമയുടെ വിജയത്തിലാണ് ഉദയനാണ് താരമെന്ന വിജയ സിനിമയും അവസാനിക്കുന്നത്. സലിംകുമാർ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമാ നടനാകാൻ താൻ നടത്തിയ കഠിന പരിശ്രമങ്ങളെ പറ്റി. ആ വഴിയിൽ നേരിടേണ്ടി വന്ന കഷ്ടപ്പാടുകളുടെയും അവഗണനകളുടെയും അവഹേളനങ്ങളുടെയും കഥകളും അദ്ദേഹം പല കുറി പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തന്റെ തന്നെ ഒരു പ്രതിരൂപത്തെയാകാം റഫീഖിൽ ആ നടൻ കണ്ടത്. രണ്ടാമതൊന്നും ആലോചിക്കാതെയാകാം ആ വേഷത്തിന് സലിംകുമാർ കൈകൊടുത്തത്. സിനിമാ ജീവിതങ്ങളുടെ ഉൾക്കാഴ്ചകൾ പലപ്പോഴും സമൂഹം പുറത്തുനിന്ന് നോക്കുന്നതിലും ആഴവും ആദിയുമേറിയതാണ്. ആ കനൽ വഴികളിൽ ഏറ്റവും പ്രാധാന്യമേറിയതാണ് സലിംകുമാർ നടത്തിയ ജീവിതയാത്രകളത്രയും. അയാൾ തന്റെ ജീവിതത്തിൽ ഒരിക്കലും നിലപാടുകളിൽ ബോധ്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തിരുന്നില്ല. അനുഭവങ്ങൾ കൊണ്ട് കരുത്താർജിച്ചതിന്റെ ഫലമാണ് ആ ബോധ്യങ്ങൾ എന്നതാകാം അതിന് കാരണം. സലിംകുമാർ നിങ്ങൾ സമ്മാനിച്ച സിനിമാ കാഴ്ചകളെ, മനസ്സിലുണർത്തിയ ചിന്തകളെ, പകർന്നു തന്ന ബോധ്യങ്ങളെ മറക്കാൻ എങ്ങനെ കഴിയും? അഡ്യു പ്രിയ അഭിനേതാവേ.

0: സിഗ്നേച്ചർ
1: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
0: നിർവഹണം നിഖിൽ എബ്രഹാം.

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒരിക്കൽ കൂടി 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.